വലിയൊരു ക്ലോക്കിനുള്ളിലെ ഒരു ചെറിയ പൽചക്രത്തിന് താൻ തീരെ ചെറുതാണല്ലോ എന്നോർത്ത് ഭയങ്കര സങ്കടമായിരുന്നു. ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതി ഒരു ദിവസം അത് പണിമുടക്കി. അതോടെ ആ വലിയ ക്ലോക്ക് പൂർണ്ണമായും നിന്നുപോയി. അപ്പോഴാണ് തന്റെ യഥാർത്ഥ വില അതിന് മനസ്സിലായത്. പുറത്ത് കാണുന്ന വലിയ സൂചികളെ പോലും ചലിപ്പിക്കുന്നത് ഉള്ളിലിരുന്ന് താൻ ചെയ്യുന്ന ഒരു ചെറിയ അധ്വാനമാണെന്ന് അത് തിരിച്ചറിഞ്ഞു. ഏതൊരു വിജയത്തിന് പിന്നിലും ആരും ശ്രദ്ധിക്കാത്ത ഇത്തരം ചെറിയ പരിശ്രമങ്ങളുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 4, കൊല്ലവർഷം 1201, കർക്കിടകം 19, ചൊവ്വാഴ്ച.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി. ദ ടൈം ഈസ് 7 o'clock.

0: மார்னிங் போஜோ.
1: Good morning, welcome to Morning Mojo with me, RJ Anamika. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഓഗസ്റ്റ് 4 നല്ലൊരു ട്യൂസ്ഡേ മോർണിംഗ് ആണല്ലേ. മഴയിൽ കുതിർന്ന മോർണിംഗ് ആണ് ഇന്ന് പറയാം. കാരണം മിക്ക ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴയുണ്ട്. നമ്മുടെ കൊല്ലം ജില്ലയിൽ അത്ര പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ബാക്കി കുറച്ച് ജില്ലകളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴയാണല്ലേ. സോ എല്ലാവരും സേഫായിട്ടിരിക്കുക, അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക കേട്ടോ. നമ്മളിൽ മിക്കവരുടെയും ലൈഫ് വലിയൊരു ഓട്ടമത്സരമായിട്ട് മാറിയിരിക്കുകയാണല്ലേ. എന്തിനാണ് നമ്മളിങ്ങനെ സ്ട്രെസ് എടുത്ത് ഓടുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പലർക്കും കൃത്യമായിട്ടുള്ള ഒരു ആൻസർ പറയാനായിട്ടുണ്ടാവില്ല. ഞാൻ ചെറിയൊരു കഥ പറയട്ടെ. ഒരാള് വലിയൊരു ഭാണ്ഡവും തലയിൽ വെച്ചിട്ട് ഒരു വലിയ മല കയറുകയായിരുന്നു. കിതച്ചും വേർത്തും വളരെ കഷ്ടപ്പെട്ടാണ് അയാളുടെ ആ ഒരു നടത്തം. ഇടയ്ക്ക് വെച്ച് വഴിയിൽ വെച്ച് കണ്ട ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ വലിയ ഭാണ്ഡത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അയാൾ ആ ഒരു കെട്ട് തുറന്ന് കാണിച്ചിട്ട് പറയുകയാണ്, കുറേ വലിയ കല്ലുകളുണ്ട്, പഴയ തുണികളുണ്ട്, ഉപയോഗമില്ലാത്ത കുറച്ച് പാഴ് വസ്തുക്കളുണ്ട്. അപ്പോൾ മറ്റേ ആൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, യാത്രയ്ക്കൊട്ടും ആവശ്യമില്ലാത്ത ഇതൊക്കെ എറിഞ്ഞു കളഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഈ ഒരു മല കയറാലോ എന്നുള്ളത്. ഇത് കേട്ടപ്പോൾ ആണ് അയാൾക്ക് ആ വലിയ സത്യം മനസ്സിലായിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലൈഫും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ആവശ്യമില്ലാത്ത ഒരുപാട് ഭാരങ്ങളും ടെൻഷനുകളും ചുമന്നുകൊണ്ടാണ് നമ്മളും ഈ ജീവിതം എന്ന യാത്ര ചെയ്യുന്നത് അല്ലേ. ഈ ഒരു ഓട്ടത്തിനിടയിൽ ഒന്ന് പോസ് ചെയ്യാനായിട്ട് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആക്കാനായിട്ടൊരു വഴിയുണ്ടെങ്കിലോ? യെസ്, അങ്ങനെ ഒരു ചിന്തയ്ക്ക് വേണ്ടിയാണ് ഈ ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ വീക്ക് നമ്മൾ മാറ്റിവെക്കുന്നത്. ഈ വീക്കിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇതാണ്, സിംപ്ലിഫൈ യുവർ ലൈഫ് വീക്ക്. നമ്മുടെ ചുറ്റുമുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഒന്ന് മാറ്റി നിർത്തിയാൽ തന്നെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ മുറിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മാസങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത എത്ര ഡ്രസ്സുകൾ നമ്മുടെ വാർഡ്രോബിൽ ഉണ്ടായിരിക്കും അല്ലേ, അതൊക്കെ എടുത്തു മാറ്റി ശരിക്കും ആവശ്യമുള്ളത് മാത്രം വെക്കുക. ആ ഒരു ചെറിയ സ്പേസ് ക്ലിയർ ആകുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ടും ഫ്രഷ് ആകും. ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീലൊക്കെ നമുക്ക് തോന്നും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നോട്ടിഫിക്കേഷൻസ് എല്ലാം നോക്കി വെറുതെ നമ്മുടെ മൈൻഡ് അപ്സെറ്റ് ആക്കുന്നതിലും നല്ലത് ഒരു 5 മിനിറ്റ് വെറുതെ കണ്ണടച്ച് റിലാക്സ് ചെയ്യുന്നതാണ്. ആവശ്യമില്ലാത്ത കുറച്ച് ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഗ്രൂപ്പുകൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ സമയം ഒരുപാട് സേവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും എസ് പറയുന്ന ശീലം ഒന്ന് മാറ്റി നിർത്തിയാൽ തന്നെ ലൈഫ് കുറച്ചുകൂടി സിമ്പിളാകും. നമുക്ക് സന്തോഷം തരാത്ത, ആവശ്യമില്ലാത്ത, ടെൻഷൻസ് തരുന്ന കാര്യങ്ങളോട് സ്നേഹത്തോടെ ഒരു നോ പറയാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കാതെ നമുക്കിഷ്ടമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം. ഈ ലൈഫ് എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കാനുള്ളതല്ല, അത് വളരെ സിമ്പിളായിട്ട് ആസ്വദിക്കാനായിട്ടുള്ള ഒന്നാണ്. ഒരുപാട് പ്ലാനിങ്ങുകളൊന്നും ഇല്ലാതെ ഇന്നത്തെ ഈ മൊമെന്റ് വളരെ മനോഹരമായിട്ട് എൻജോയ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഇനി 10 മണി വരെ ഒരുപാട് അപ്ഡേറ്റുകളും വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ആ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി അഗ്നിദേവൻ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ

0: കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.

0: You are listening to Ashray FM 90, Nadinuppam, Natarkuppam.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, private bus stand in Samibam, Pulaman, Kottarakara.
4: Morning, Bojo.
5: നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് സ്നേഹബന്ധങ്ങളെ കണ്ടിട്ടുണ്ടല്ലേ. പക്ഷെ ഈ ലോകത്തിലെ ഏറ്റവും പ്യുവറായ, ഏറ്റവും സ്ട്രോങ് ആയ റിലേഷൻഷിപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണെന്ന്. ഒരു കുഞ്ഞു ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിനെ ആദ്യമായിട്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആ ഒരു മൊമെൻ്റ്, ആ നിമിഷത്തിൽ അവർ തമ്മിൽ സംസാരിക്കുന്നത് വേർഡ്സ് കൊണ്ടല്ല, മറിച്ച് ഹൃദയമിടിപ്പുകൾ കൊണ്ടാണ്. ഈ ലോകത്തേക്ക് പുതിയതായിട്ട് വരുന്ന ആ ചെറിയ ജീവന് അമ്മ നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് സ്വർണമോ പണമോ ഒന്നുമല്ല, അമ്മയുടെ സ്വന്തം ജീവന്റെ പാതിയായിട്ടുള്ള മുലപ്പാലാണ്. ഓഗസ്റ്റ് മാസത്തിലെ ഈ വീക്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകമെമ്പാടും ഈ ഒരു വീക്ക് വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് അഥവാ ലോക മുലയൂട്ടൽ വാരമായിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. എന്തിനാണ് നമ്മൾ ഇതിനൊരു സ്പെഷ്യൽ വീക്ക് മാറ്റിവെക്കുന്നത് എന്ന് ചിലർക്കെങ്കിലും തോന്നാം. നമ്മുടെ സൊസൈറ്റിയിൽ ഇതിനെക്കുറിച്ച് നല്ലൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ 6 മാസം ആ കുഞ്ഞിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്നത് അമ്മയുടെ പാലിൽ നിന്നാണല്ലേ. അതൊരു സാധാരണ ഫുഡ് മാത്രമല്ല, ആ കുഞ്ഞിന് ജീവിതകാലം മുഴുവൻ വേണ്ട ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു നാച്ചുറൽ വാക്സിൻ കൂടിയാണ് എന്ന് പറയാം. ഈ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് ഒരു അമ്മയെ സംബന്ധിച്ച് അത് വലിയൊരു സ്ട്രഗിൾ കൂടിയാണല്ലേ. ഉറക്കമില്ലാത്ത രാത്രികളുണ്ട്, പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിനെല്ലാം ഫേസ് ചെയ്തിട്ടാണ് ഓരോ അമ്മമാരും തങ്ങളുടെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നത്. ആ സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഫാമിലിയുടെയും ചുറ്റുമുള്ളവരുടെയും നല്ലൊരു സപ്പോർട്ടാണ്. പണ്ടൊക്കെ പുറത്തു പോകുന്ന സമയത്ത് ഒരു കുഞ്ഞ് വിശന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫീഡ് ചെയ്യാനായിട്ട് അമ്മമാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും നോട്ടങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നല്ലോ. പക്ഷെ ഇന്ന് അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പബ്ലിക് പ്ലേസുകളിൽ അതിനുള്ള സ്പേസ് നമ്മൾ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ചിന്തകളിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരണം. ഒരു കുഞ്ഞ് വിശക്കുമ്പോൾ പാല് കൊടുക്കുക എന്നത് ലോകത്തിലെ ഏറ്റവും നോർമൽ ആയിട്ടുള്ള, ഏറ്റവും റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ലോകം ആ അമ്മ മാത്രമാണല്ലേ. അതുകൊണ്ട് ഈ ഒരു വീക്ക് നമുക്കും ആ മനോഹരമായിട്ടുള്ള സ്നേഹത്തെ, ആ ഒരു കെയറിനെ മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്കിന് 2 സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് 1, സിംപ്ലിഫൈ യുവർ ലൈഫ് വീക്ക്, ആൻഡ് ദി സെക്കൻഡ് 1, വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 19 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. മോർണിംഗ് മോജോയിലൂടെ ഇനി കേൾക്കാനായിട്ട് പോകുന്ന പാട്ട് എല്ലാ അമ്മമാർക്കും വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പാട്ടാണ്. കേൾക്കാം സക്രിയയുടെ ഗർഭിണികൾ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. മോർണിംഗ് മോജോയിലൂടെ കൂടെയുള്ളത് RJ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള നിയമ ഭേദഗതി ലോക്സഭ ഇന്നലെ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ പാസാക്കി രാജ്യസഭ. പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകാൻ സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. PSC പരീക്ഷകളും മാറ്റി. മഴക്കെടുതി വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പത്തനംതിട്ട സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി ഹർഷിത ജാക്കർ. വാർത്തകൾ വിശദമായി. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്നലെ പാസാക്കി. 2 പുതിയ ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33 നിന്ന് 37 ഉയർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ചെറുകിട വ്യവസായ മേഖലയിലെ പണമടയ്ക്കൽ വൈകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തർക്കപരിഹാരം ലളിതമാക്കുന്നതിനുമുള്ള MSME വികസന ഭേദഗതി ബിൽ 2026 രാജ്യസഭ പാസാക്കി. ഇതിനു പുറമെ രണ്ട് പ്രധാന ബില്ലുകളായ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽ 2026 ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്നലെ നടപടികൾ ആരംഭിച്ചയുടൻ ഗ്ലാസ്ഗോയിലെ കോമൺവെൽത്ത് ഗെയിംസിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ കായിക താരങ്ങൾക്ക് സ്പീക്കർ ഓം ബിർള അഭിനന്ദനം അറിയിച്ചു. എന്നാൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചതോടെ ഇരുസഭകളും ഒന്നിലധികം തവണ തടസ്സപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പാർലമെന്റിൽ പ്രധാനപ്പെട്ട ബില്ലുകൾ സംബന്ധിച്ച ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു. സഭയിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ അംഗങ്ങൾ അവസരം ലഭിക്കുമ്പോൾ സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ശ്രീ റിജിജു ആരോപിച്ചു.
2: और राज्यसभा में MSME का बिल पास. विपक्ष में कोई भी ऐसा नहीं बचा जो हिस्सा लेना चाहते थे. इतना इम्पोर्टेंट बिल्स आया है वो हिस्सा नहीं ले रहे. बाहर जाके कहते हैं कि बोलने के लिए मौका नहीं मिलता है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്ത സംഭവത്തിൽ മെറ്റ ഇന്ത്യ ഉദ്യോഗസ്ഥരുമായി പാർലമെന്ററി സമിതി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പോസ്റ്റ് നീക്കം ചെയ്ത മെറ്റയുടെ നടപടിയെ സമിതി അധ്യക്ഷനും BJP MPയുമായ നിഷികാന്ത് ദുബെ രൂക്ഷമായി വിമർശിച്ചു. സംഭവത്തിൽ മെറ്റ CEO മാർക്ക് സക്കർബർഗ് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടതായി ശ്രീ ദുബെ മാധ്യമങ്ങളെ അറിയിച്ചു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കൊല്ലം, തിരുവനന്തപുരം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ് നിലവിലുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമുണ്ട്. സംസ്ഥാനത്ത് 353 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 13,496 പേരാണ് ഉള്ളത്. സംസ്ഥാനത്തൊട്ടാകെ 56 വീടുകൾ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. 499 വീടുകൾ ഭാഗികമായി തകർന്നു. 16 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5 പേരെ കാണാതായിട്ടുമുണ്ട്. അതിനിടെ ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്.
0: കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ് ജില്ലകൾക്കാണ് അവധി. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. സംസ്ഥാനത്ത് PSC 4, 5, 6, 10 തീയതികളിൽ നടത്താനിരുന്ന ഓൺലൈൻ OMR പരീക്ഷകൾ മാറ്റിവച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് 4, 5, 6 തീയതികളിൽ വിവിധ ജില്ലകളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷയും മാറ്റിയിട്ടുണ്ട്. തൃശൂരിൽ മഴ തുടരുന്നു. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ അറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ഇന്നലെ പകൽ സമയം മഴയ്ക്ക് ചെറിയ ആശ്വാസമുണ്ടായെങ്കിലും രാത്രിയോടെ വീണ്ടും മഴ ശക്തമാവുകയാണ് ഉണ്ടായത്. കരുവന്നൂർ ചാലക്കുടി പുഴയിലെ ജലനിരപ്പുകൾ ക്രമാതീതമായി ഉയരുന്നുണ്ട്. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉയർത്തിയതോടെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി കഴിഞ്ഞു. നഗരത്തിലെ പലയിടത്തും ഗ്രാമപ്രദേശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്.
0: പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതി നേരിടുന്ന പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സന്ദർശനം നടത്തും. ഉച്ചയ്ക്ക് ആറന്മുളയിലെത്തുന്ന മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകൾ സന്ദർശിക്കും. അസം, മേഘാലയ, പശ്ചിമബംഗാളിന്റെ ഹിമാലയൻ സമതല മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, നാഗാലാന്റ്, ബീഹാർ എന്നിവിടങ്ങളിലും ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മുകശ്മീർ തുടങ്ങിയ ഇടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകണമെന്ന് സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഒഡീഷയിലെ കട്ടക്കിൽ ജഗദ്ഗുരു കൃപാലു സർവകലാശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വികസിത് ഭാരത് 2047, വികസിത് ഒഡീഷ 2036 എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീമതി മുർമു ഒഡീഷയിലെത്തിയത്. രാജ്യത്തിന്റെ പ്രതിരോധ ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിൽ സൈനിക സിവിൽ സഹകരണം അനിവാര്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ 85-ാമത് ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിലിയൻ സർവീസസ് ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംയുക്ത പരിശീലന പരിപാടികളിലൂടെ സിവിൽ സർവീസ് സൈനിക സമ്പർക്കം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും രാജ്യരക്ഷാമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2-ാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗവും ആസ്തി വീണ്ടെടുക്കൽ സംബന്ധിച്ചുള്ള വിദഗ്ധ സമിതി യോഗവും ഇന്നും നാളെയുമായി ഹൈദരാബാദിൽ നടക്കും. കേന്ദ്ര പേഴ്സണൽ ആന്റ് ട്രെയിനിംഗ് വകുപ്പാണ് യോഗം സംഘടിപ്പിക്കുന്നത്. അനധികൃത സ്വത്ത് വീണ്ടെടുക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തൽ, അതിർത്തി കടന്നുള്ള അഴിമതി തടയൽ, ഭരണ നിർവഹണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയാൻ സൈദോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ഉഭയകക്ഷി ബന്ധം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിലേക്ക് വ്യാപിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെയും ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി സന്ദർശിച്ചു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ ജനവിധി അംഗീകരിക്കുന്നതായി ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ബീഹാറിൽ ബിജെപിയുടെ ശക്തികേന്ദ്രമായ ബംഗിപ്പൂർ മണ്ഡലത്തിലും മധ്യപ്രദേശിലെ ദതിയയിലും പരാജയപ്പെട്ടതിനെക്കുറിച്ച് പാർട്ടി വിശദമായ അവലോകനം നടത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. മഞ്ചൽപൂർ മണ്ഡലം നിലനിർത്താൻ സഹായിച്ച ഗുജറാത്തിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ നിതിൻ നബീൻ പ്രവർത്തകരെയും ഭാരവാഹികളെയും അഭിനന്ദിച്ചു. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി ഹർഷിത ജാക്കർ. ഇന്നലെ നടന്ന 2-ാം ഘട്ട മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ, അൾജീരിയ, ചിലി, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള 8 സൈക്ലിസ്റ്റുകളുടെ സംഘത്തെ 19-കാരിയായ ഹർഷിതയാണ് നയിച്ചത്. ഈ മാസം 1-ന് ആരംഭിച്ച സൈക്ലിംഗ് പോരാട്ടം ഓഗസ്റ്റ് 9-ന് സമാപിക്കും. 108 ആംബുലൻസിൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരായി അംഗീകൃത നഴ്സുമാരെ മാത്രമേ നിയമിക്കൂ എന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 108 ആംബുലൻസിന്റെ നടത്തിപ്പ് ചുമതലയുള്ള കരാർ കമ്പനിയായ EMRI ഗ്രീൻ ഹെൽത്ത് സർവീസസ് അധികൃതരുമായി മന്ത്രി കെ മുരളീധരൻ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവച്ച കരാർ പ്രകാരം നഴ്സിംഗ് പാസ്സാക്കാത്തവർക്കും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരായി നിയമിക്കാൻ വ്യവസ്ഥ ചെയ്തിരുന്നു. വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ നേടാൻ സഹായിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ സംവിധാനം മാറണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കരിയർ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല നിറപുത്തരി പൂജകൾ കണ്ടുതൊഴുത് നെൽക്കതിരുകളുമായി ഭക്തർ മലയിറങ്ങി. തിങ്കളാഴ്ച രാവിലെ നട തുറന്നപ്പോൾ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീകോവിലിനു മുന്നിൽ ഭക്തർ നെൽക്കതിരുകൾ ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള നിയമ ഭേദഗതി ലോക്സഭ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ പാസാക്കി രാജ്യസഭ. പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകാൻ സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. PSC പരീക്ഷകളും മാറ്റി. മഴക്കെടുതി വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പത്തനംതിട്ട സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 2-ാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി ഹർഷിത ജാക്കർ. വാർത്തകൾ കഴിഞ്ഞു.
6: ആശ്രയ FM 90, നാടിനൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand in Samibam, Pulaman, Kuttarakara.
5: Morning, Mojo.
6: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. ആധാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആധാർ ആപ്പ് വഴി ഇപ്പോൾ നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് ഇമെയിൽ ഐ ഡി ആധാറിൽ ആഡ് ചെയ്യാനായിട്ടും അപ്ഡേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും എന്നൊരു അപ്ഡേറ്റാണ് എത്തിയിട്ടുള്ളത്. ഈ വർഷം December 31 വരെയാണ് ഇതിനുള്ള അവസരം വന്നിരിക്കുന്നത് കേട്ടോ. ആധാറുമായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ മുൻപ് തന്നെ ലിങ്ക് ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു സേവനം യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ആധാർ വിവരങ്ങൾ എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ ഉടൻ തന്നെ ഇമെയിൽ വഴി നമുക്കൊരു അലേർട്ട് ലഭിക്കും എന്നതാണ് ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ഗുണം. ഇതിലൂടെ നമ്മുടെ വ്യക്തി വിവരങ്ങൾ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടും സാധിക്കും. ഇത് കൂടാതെ UIDAI പോർട്ടൽ വഴി മറ്റനുബന്ധ ഡോക്യുമെന്റ്സ് സൗജന്യമായിട്ട് പുതുക്കാനായിട്ടും 2027 June 14 വരെ സമയവും അനുവദിച്ചിട്ടുണ്ട് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ അവസാന തീയതി വരെ കാത്തു നിൽക്കാതെ ഈ ഒരു സേവനം വേഗത്തിൽ ഉപയോഗപ്പെടുത്തി നമ്മുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി കൂടുതൽ സുരക്ഷിതമാക്കുക. ഓക്കെ, നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 46 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ഷാൻ റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു കലക്കൻ പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: மார்னிங் மோஜோ.
1: Once again, welcome back to Morning Mojo with me, RJ Anamika. Morning Mojo, ഇനി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ MTech പ്രോഗ്രാമുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട് എന്നൊരു അപ്ഡേറ്റ് ആണ് എത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ ഡോക്യുമെന്റ്സുമായിട്ട് നാളെ കോളേജിലേക്ക് നേരിട്ടെത്തണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സ്പോട്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിലെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 9495207906. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495207906. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി ചെമ്പട.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസിസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചായിട്ടാണോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ഒപ്പം
1: മെക്സാ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
5: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
6: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9

0: 6002151.
1: சொல்ல போல் வை வரி
2: மார்னிங் போஜோ.
3: കെൽട്രോണിന്റെ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് പ്രവേശനം സ്റ്റാർട്ട് ചെയ്തു എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് DCA, PGDCA, വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡേറ്റ എൻട്രി DTP എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 9544499114. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9544499114. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 to 9:00 നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090. 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 10 വർഷത്തിന് നിലവിൽ പട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, പട്ടാരക്കര.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

സീറോ ടു എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. മോർണിംഗ് മോജോയിലെ വിഷയം സെഗ്മെന്റ് ഇതാ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്തോഷ് ഏട്ടനാണ് കേട്ടോ. വീഴുന്നത് പരാജയമല്ല, വീണെടുത്ത് കിടക്കുന്നതാണ് പരാജയം. പ്രത്യാശയോടെ എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുക. ശുഭദിനം, ഹാപ്പി മോർണിംഗ്, ഹാപ്പി ട്യൂസ്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജാണ് സന്തോഷ് ഏട്ടൻ അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ സന്തോഷ് ഏട്ടനും ഒരുപാട് സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു ചൊവ്വാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷ് ഏട്ടനാണ്. കയ്യിലുള്ളത് എത്രയാണെന്നതല്ല പ്രധാനം, അതിൽ നിന്ന് എത്ര സ്നേഹത്തോടെ പങ്കുവെക്കുന്നു എന്നതാണ് വിലപ്പെട്ടത്. നിങ്ങളുടെ ചെറിയ സഹായം ഒരാളുടെ വിശപ്പ് അകറ്റാം, ഒരാളുടെ കണ്ണീർ തുടയ്ക്കാം, ഒരാളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചമാകാം. നന്മ ചെയ്യാം, സ്നേഹം പങ്കിടാം, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുലേഷ് ഏട്ടൻ ഈ ഒരു മനോഹരമായിട്ടുള്ള മോർണിംഗ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. കൂടാതെ മനോജ് ഏട്ടനും ഒരു മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. മൗനം, അത് ചിലപ്പോൾ നമുക്കൊരു മിത്രത്തെ തരില്ലായിരിക്കാം, പക്ഷേ അതൊരിക്കലും ഒരു ശത്രുവിനെ തരില്ല. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോജ് ഏട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചില സമയങ്ങളിൽ, അതായത് ചില സിറ്റുവേഷൻസിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പറയാറുണ്ട് സൈലൻസ് ഈസ് എ ഗ്രേറ്റസ്റ്റ് വെപ്പൺ എന്നല്ലേ. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് ബെറ്റർ എങ്കിൽ മിണ്ടാതിരിക്കുക തന്നെ ചെയ്യുക. എന്തായാലും മെസ്സേജ് അയച്ച മനോജ് ഏട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോട്സും തോട്ട്സുകളും ഒക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടുള്ള ഒരു സമയമാണ് വിളിക്കാം ലൈവിലേക്ക്. To the number 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Moonamenmiyude Crunch, Aarogyathinte Punch.
3: August 1 മുതൽ September 15 വരെ Kerala Kashvani Vikasana Corporation Maga ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: മോർണിംഗ് മോജോ.
3: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 44 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കേ വാവനൂർ നിന്നും മുഹമ്മദിക്കാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ FM, വെരി ഗുഡ് മോർണിംഗ് മുഹമ്മദിക്ക. ദൂരം എത്രയുണ്ടായാലും ഹൃദയങ്ങളെ ചേർത്ത് നിർത്തുന്നത് യഥാർത്ഥ സൗഹൃദമാണ്. ആ സ്നേഹം ഇന്നും ആയാതെ നിലനിൽക്കട്ടെ. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കും നമ്മുടെ പ്രിയ കൂട്ടുകാർക്കും ശുഭദിന ആശംസകൾ നേരുന്നുകൊണ്ടാണ് മുഹമ്മദിക്ക ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ മുഹമ്മദിക്കും മുഹമ്മദിക്കയുടെ സൗഹൃദവാണിയിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ആശ്രയ, നല്ലൊരു ശുഭദിനം നേരുന്നു. താങ്ങി നിർത്താൻ ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ ഉറുമ്പ് കടിച്ചാലും നിലവിളിക്കും. അതേസമയം നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ഭൂമി കുലുക്കം വന്നാലും പിടിച്ചു നിന്നോളും. എന്റെ പേര് ശശികല, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകൾ അറിയിക്കുന്നു. ഹായ് അനാമികക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ബലത്തിലായിരിക്കും നമ്മൾ മുൻപോട്ടുള്ള ജീവിതം കൊണ്ടുപോകുക. പക്ഷെ ആരുമില്ല, നമുക്ക് ആരുമില്ല എന്നുള്ള ആ ഒരു തോട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്. എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും ഒരുപാട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു ചൊവ്വാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കൗട്ട്സും തോട്ട്സുകളും ഒക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ചു നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, നിങ്ങളെ അറിയാൻ ഞങ്ങൾ എത്തുന്നു. കളിയും ചിരിയും തമാശകളും കൂടെ അല്പം കാര്യവുമായി ഞങ്ങൾ ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്കൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിശേഷങ്ങളും ഏതുമാകട്ടെ, നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ എത്തുന്നു റേഡിയോ വണ്ടിയിലൂടെ. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മുതൽ 12 വരെ റേഡിയോ വണ്ടി. ഇനി നിങ്ങളുടെ ശബ്ദം ലോകമറിയട്ടെ ആശ്രയ FM 90 യിലൂടെ. അപ്പോ കേൾക്കാൻ മറക്കല്ലേ.

0: morning, Mojo.
1: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റിൽ എത്തി നിൽക്കാണ്. അപ്പോ വിഷസ് അറിയിക്കാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ?
2: എന്റെ പേര് വിഷ്ണു, ഞാൻ കടന്നാട്ടെന്ന് വിളിക്കുന്നേ.
1: വിഷ്ണു ചേട്ടാ ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
2: അല്ലല്ല, ഞാൻ ഇന്നലെയും കൂടെ വിളിച്ചതല്ലേ.
1: വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടിൽ ഞാനും എന്റെ വൈഫും എന്റെ അനിയനും പിന്നെ ചേച്ചി രണ്ട് പിള്ളേരുണ്ട്.
1: എല്ലാരും സുഖമായിട്ടിരിക്കാണ്?
2: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
1: വിഷ്ണു ചേട്ടൻ എന്താ ചെയ്യുന്നേ?
2: സുഖമെന്ന് പറയാൻ പറ്റത്തില്ല.
1: എന്തോ
2: മഴയൊക്കെ ആയിട്ട് സുഖമെന്ന് പറയാൻ പറ്റത്തില്ല.
1: അതെ അതെ, എല്ലായിടത്തും മഴയാണല്ലേ.
2: ഓ, പിന്നെ ഇന്നലെ ഭയങ്കര മഴയും
1: കാറ്റും.
2: ഇവിടുത്തെ മരമൊക്കെ ഒടിഞ്ഞു വീണു. അതേപോലെ കാറ്റാണ് ഇന്നലെ.
1: അവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ?
2: ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഭയങ്കര കാറ്റും മഴയൊക്കെ.
1: ഭയങ്കര കാറ്റും മഴയായിരുന്നു. എല്ലായിടത്തും നല്ല മഴയാണ്.
2: അങ്ങനെ വെള്ളം കേറത്തൊന്നുമില്ല. അവിടുത്തെ വയൽ പ്രദേശമൊക്കെ വെള്ളമൊക്കെ ഒലിച്ചോളൂ.
1: ഒലിച്ചു പൊക്കോളൂ അല്ലേ. ഓക്കെ, വിഷ്ണു ചേട്ടൻ എന്താ ചെയ്യുന്നേ?
2: ഞാൻ മെക്കാനിക്കാണ്, ബൈക്കിന്റെ
1: മെക്കാനിക്കാണ്. ഓക്കെ, അപ്പൊ ഇന്ന് വർക്കുണ്ടേ?
2: ഇന്ന് വർക്കില്ല, ഞാൻ ഇന്നലെ എന്റെ തലയൊന്ന് കട്ടളപ്പൊടി ഇരിക്കുന്നു. അങ്ങനെ എനിക്ക് തലയ്ക്ക് അങ്ങ് ഭയങ്കര വേദന.
1: അയ്യോ, എന്നിട്ട് മരുന്ന് വാങ്ങിച്ചോ?
2: മരുന്ന് ഞാൻ അവളെ എന്റെ വൈഫ് എനിക്ക് മറ്റേ മൂവ് ഒക്കെ തിരുമ്പി തന്നു.
1: ഓക്കെ, തിരുമ്പി തന്നു അല്ലേ. ഓക്കെ, പിന്നെ ആർക്ക് വേണ്ടിയാ വിഷസ്?
2: വിഷസ് അഡ്വാൻസ് ആയിട്ട് എന്റെ വൈഫിന്
1: സെപ്റ്റംബറിലാണ്. ഓക്കെ, അപ്പൊ കാര്യമായിട്ട് എന്തൊക്കെയോ സർപ്രൈസ് ഒരുക്കുന്നുണ്ടായിരിക്കുമല്ലോ.
2: അതുകൊണ്ട് തന്നെ വിളിച്ചത്. അവിടുത്തെ പറയണ്ടല്ലോ.
1: പറയണ്ട. ഓക്കെ, സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുക അല്ലേ.
2: സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുക.
1: എന്തായാലും സർപ്രൈസ് പറയണ്ട, അത് സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, വൈഫിന്റെ പേരെന്താ?
2: വൈഫിന്റെ പേര് രജനി.
1: രജനി ഹൗസ് വൈഫ് ആണോ? വർക്ക് ചെയ്യുവാണ്. അപ്പൊ രജന ചേച്ചിയോട് അന്വേഷണം പറയണം, ഒപ്പം തന്നെ അഡ്വാൻസ് ആയിട്ട് വിഷസും പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ വിഷ്ണു ചേട്ടാ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് വിഷ്ണു ചേട്ടനാണ്. വിഷ്ണു ചേട്ടൻ അഡ്വാൻസ് ആയിട്ട് വൈഫ് രജന ചേച്ചിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷസ് അറിയിക്കാനായിട്ടാണ് വിളിച്ചത്. അപ്പോൾ നമ്മുടെ രജന ചേച്ചിക്ക് അഡ്വാൻസ് ആയിട്ട് പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. എന്തായാലും ഇനിയും ഒരുപാട് കാലം ഒത്തിരി ഒത്തിരി സന്തോഷത്തോടുകൂടി ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം മെസ്സേജസ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ചേച്ചിയാണ് കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ് ആശ്രിയ, ഗുഡ് മോർണിംഗ് അനാമിക, വെരി ഗുഡ് മോർണിംഗ് ജയലേഖ ചേച്ചി. പണത്തിന് പണം തന്നെ വേണം എന്നത് സത്യം, പക്ഷേ പണത്തിന് ബന്ധങ്ങളെക്കാൾ പ്രാധാന്യം നൽകരുത് ഒരിക്കലും. പണം കണ്ട് അഹങ്കരിക്കുകയും വേണ്ട. പണം മാത്രമല്ല സ്വസ്ഥതയും സമാധാനവും സന്തോഷവും തകർന്ന് തരിപ്പണമാകാൻ ഒരു സ്കാനിംഗ് റിസൾട്ട് മാത്രം മതിയാകും. അപ്പോഴാണ് ബന്ധങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മെസ്സേജാണ് ജയലേഖ ചേച്ചി അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ തങ്കമ്മ ടീച്ചറും ഒരു മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. നമസ്കാരം ആശ്രിയ ആൻഡ് അനാമിക, ഏവർക്കും സുഖമല്ലേ, സുഖമായിട്ടിരിക്കും. മഴ പെയ്ത് തണുത്ത പുലരിയിൽ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു ഹാപ്പി ചൊവ്വാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജ് ആണ് ടീച്ചർ അയച്ചിരിക്കുന്നത്. ഫൈനലി മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ്. താക്കോലില്ലാതെ പൂട്ടുകൾ ഒരിക്കലും നിർമ്മിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ ദൈവം ഒരിക്കലും പരിഹാരമില്ലാ പ്രശ്നങ്ങൾ നൽകില്ല. അവ തുറക്കാൻ നമുക്ക് ക്ഷമയുണ്ടായാൽ മതി. ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജ് ആണ് മിനി ചേച്ചി നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ മിനി ചേച്ചിക്കും അതുപോലെ തന്നെ തങ്കമ്മ ടീച്ചർക്കും ജയലേഖ ചേച്ചിക്കും നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്ന വിഷ്ണു ചേട്ടനും വിഷ്ണു ചേട്ടന്റെ വൈഫ് രജന ചേച്ചിക്കും ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. നല്ല മഴയാണ് എല്ലായിടത്തും. സോ എല്ലാവരും സേഫായിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക കേട്ടോ. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻ കടക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചയൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
7: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
8: ഡ്രൈവിംഗിന് കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ. 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
9: ഓണക്കാലം എത്താറായല്ലേ. ഇനി എല്ലാവരും ആഘോഷങ്ങളുടെയും ഷോപ്പിങ്ങിന്റെയും വലിയ തിരക്കിലാകുന്ന ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ ഓണം എക്സ്ട്രാ സ്പെഷ്യൽ ആക്കാനായിട്ട് കുറച്ച് ഒരുക്കങ്ങളുമായിട്ട് നമ്മുടെ കുടുംബശ്രീ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൊല്ലം ജില്ലയിലുടനീളം വലിയൊരു മാർക്കറ്റിംഗ് ശൃംഖലയാണ് കുടുംബശ്രീ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓണം കുടുംബശ്രീയോടൊപ്പം എന്നതാണ് ഈ വർഷത്തെ കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. നാടൻ പച്ചക്കറികൾ, പൂക്കള്, പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഓണത്തിനാവശ്യമായി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 149 സ്പെഷ്യൽ മാർക്കറ്റുകളാണ് കുടുംബശ്രീ ഒരുക്കിയിട്ടുള്ളത്. ഇത് കൂടാതെ 500-750 രൂപയുടെ ഓണക്കിറ്റുകളും കുടുംബശ്രീ റെഡിയാക്കുന്നുണ്ട്. അതുമാത്രമല്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് സ്പോൺസർഷിപ്പ് വഴി ഇത് ഫ്രീ ആയിട്ട് നൽകാനായിട്ടും കുടുംബശ്രീ ലക്ഷ്യമിടുന്നുണ്ട് കേട്ടോ. ഇതിനെല്ലാം പുറമെ ഏറ്റവും എളുപ്പത്തിൽ ഓണസദ്യ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു കോൾ സെന്റർ സംവിധാനവും കുടുംബശ്രീ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് സെയിൽസ് ബ്രേക്ക് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൂടുതൽ വിപുലമായിട്ട് ഇത്തവണ കുടുംബശ്രീ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണത്തെ ഓണം മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങി നമുക്ക് ഈ ഒരു കുടുംബശ്രീയോടൊപ്പം ഇത്തവണത്തെ ഓണക്കാലം അങ്ങോട്ട് കളറാക്കാം, സൂപ്പറാക്കാം. ഓക്കെ, നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 22 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. ഭാഗ്യദേവത എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നിങ്ങൾ എന്തോ മനസ്സായി പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും ഒട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പത്താം വാർഷികത്തിന്റെ നിലവിൽ പട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: മോർണിംഗ് മോജോ.
8: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ മഴ അതിന്റെ ശക്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മുടെ കൊല്ലം ജില്ലയിലും മഴയുടെ ബുദ്ധിമുട്ടുകൾ വലിയ തോതിലില്ലാന്നുണ്ടെങ്കിലും സംസ്ഥാനത്തെ മറ്റു പല ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴയാണ് തുടരുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് തുടങ്ങിയ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഴയോടൊപ്പം തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിലെ തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും വളരെ പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. മോശം കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ തീരദേശ പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായിട്ടുള്ള കാറ്റ് വീശാനായിട്ട് സാധ്യതയുണ്ടെന്നും നമ്മുടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വരുന്ന 7-ാം തീയതി വരെ കേരള തീരത്ത് പ്രത്യക്ഷമായിട്ടുള്ള കടലും അതുപോലെ തന്നെ പ്രതികൂല സിറ്റുവേഷൻസും ഉള്ളതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പുകൾ തീർച്ചയായിട്ടും എല്ലാ മത്സ്യത്തൊഴിലാളികളും തീരദേശത്ത് താമസിക്കുന്നവരും കർശനമായിട്ട് പാലിക്കേണ്ടതാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 39 മിനിറ്റിൽ. ഇത്തി നിൽക്കാണ് അഴകിയ രാവണൻ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: കൊല്ലം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
2: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad Neyattankara, Kottarakara, Karunagappally.
4: Nexa owners in oru good news. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. നെക്സ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
1: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യൂർ ഗോൾഡ്.
6: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 50 എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയെ കുറിച്ച്. യെസ്, സിംപ്ലിഫൈ യുവർ ലൈഫ് വീക്ക്. നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്ന വലിയ യാത്രയിൽ നമ്മൾ അറിയാതെ ചുമക്കുന്ന ഒരുപാട് ഒരുപാട് ഒരുപാട് ആവശ്യമില്ലാത്ത ഭാരങ്ങളുണ്ട് അല്ലേ. അതൊക്കെ ഒന്ന് മാറ്റി വെച്ച ലൈഫ് കുറച്ചുകൂടി സിമ്പിൾ ആക്കാനായിട്ട് നമുക്ക് ഈ ഒരു വീക്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഓൾസോ എല്ലാത്തിനും എപ്പോഴും എസ് പറയാതെ സമാധാനം കളയുന്ന കാര്യങ്ങളോട് സ്നേഹത്തോടുകൂടി ഒരു നോ പറയാനായിട്ട് നമ്മൾ ശീലിക്കുക. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ട്യൂസ്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മിയർ ജനാമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: 40 വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9 4 7 1 7 1 7 1.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഈസ് 10 o'clock.
3: നേർ

0: എഫ്എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഹാളുകളും ഒരുക്കി ജെ സി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ കരിക്കം കൊട്ടാരക്കര.
1: 10th വാർഷികത്തിന്റെ നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സാൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സാൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ബാക്ക് ഓൺ റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് അനീഷ്.
0: അനീഷ് ചേട്ടാ, വീട് അടുത്ത് തന്നെയാണോ?
1: അല്ല, കൊല്ലമാണ്. കൊല്ലം ചാത്തന്നൂർ എന്ന് പറയും.
0: ചാത്തന്നൂർ ഉദ്ദേശിച്ചാണ്? ഇവിടെ എന്താ പരിപാടി? അപ്പോ
1: അമ്പലത്തിൽ വന്നേ, കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലേക്ക് എത്തിയത്.
0: ഓട്ടം വന്നെയാണ്?
1: ഓട്ടം വന്നല്ല, അല്ലാതെ അമ്പലത്തെ ഭഗവാനെ കാണാനായിട്ട് ഇറങ്ങിയത്.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് അച്ഛനമ്മ, പിന്നെ മോള്, ഒരു മോള് മാത്രമേ ഉള്ളൂ.
0: ഓക്കെ, മകൾ എന്താ ചെയ്യുന്നത്?
1: മോള് എം എസ് സിക്ക് പഠിക്കുന്നു.
0: എം എസ് സിക്ക് പഠിക്കുകയാണ്? വലിയ മകളാണല്ലോ.
1: അതെ അതെ.
0: ശരി, അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഓട്ടോ ഓടിക്കുക.
0: ഓട്ടോ ഓടിക്കുകയാണ്? അപ്പൊ എങ്ങനെ പോകുന്നു ഓട്ടോ ജീവിതമൊക്കെ?
1: ആ, കുഴപ്പമില്ല, തിരക്കേരില്ലാതെ പോകുന്നുണ്ട്.
0: ഇങ്ങനെയൊക്കെ പോകുന്നല്ലേ.
1: അതെ അതെ.
0: ഓട്ടം കിട്ടുന്നുണ്ടോ?
1: ആ, കുഴപ്പമില്ല, ഇപ്പം കുറവാണ്, തീരെ കുറവാണ്, മഴക്കാലമല്ലേ, അതുകൊണ്ട് കുറവാണ്.
0: മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് കഷ്ടമാണല്ലേ.
1: അതെ അതെ അതെ.
0: ഇതിന് മുമ്പ് പ്രിയദർശിനിയും പിന്നെ അതുപോലെ ഡീസലിന്റെ വില വർദ്ധനയൊക്കെ കുറച്ച് കഷ്ടമായിരുന്നു. അപ്പൊ മഴകളായപ്പോഴത്തേക്ക് പ്രശ്നം കൂടി.
1: അതെ അതെ, പ്രശ്നം കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം ഡീസലിന്റെ വില ഒരുപാട് കൂടി കിടക്കുക. നമ്മളെ ഫെയർ ചാർജ് കൂടുന്നില്ല, അതാണ് പ്രശ്നം.
0: മനസ്സിലായി. മിനിമം ചാർജ് കൂടുന്നില്ല.
1: അതെ അതെ അതെ, മിനിമം ചാർജും കൂടുന്നില്ല, ഫെയർ ചാർജ് കിലോമീറ്റർ പൈസയും കൂടുന്നില്ല. ഡീസലിന്റെ വില മാത്രം കൂടിക്കൊണ്ടിരിക്കുക.
0: നമുക്ക് തട്ടുകേടാണ്.
1: അതെ അതെ, കൂടുതൽ തട്ടുകേടാണ്. ഫെയർ ചാർജ് മാത്രമല്ല, നമ്മളെ സ്പെയറിന്റെ വിലകൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഡെയിലിയുള്ള വരുമാനത്തിൽ നിന്നല്ലേ അത് പോകുന്നത്. ഓക്കെ ഓക്കെ. അത് നമുക്ക് ആക്ച്വൽ ആയിട്ട് തോന്നിയത് വീട്ടിൽ പോകാനും വരാനുമുള്ള അത് എളുപ്പത്തിന് വേണ്ടി ഓട്ടോ. ഓട്ടോ ആകുമ്പോൾ ഡെയിലി വരുമാനം ഉണ്ട്, കുഴപ്പമില്ലാതെ പോവാം. ഇപ്പോഴത് പാടാണ്, ഇനിയിപ്പം പോടാം.
0: കുറച്ചാൾ മുന്നേ വരെ നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയായിരുന്നു, പക്ഷെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എന്നാലും നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുക, നമ്മുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യാം, നമ്മുടെ സമയമാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ.
1: അതെ അതെ അതെ, കറക്റ്റ് ആണ്. നമ്മളെ വീട്ടിൽ പോകാം, സമയത്തിന് സമയം നോക്കേണ്ട കാര്യമില്ല. എപ്പോഴാണെങ്കിലും ഓടാം, നമ്മളെ ഇഷ്ടത്തിന് ഓടാം. ഗവൺമെന്റ് സ്ഥാപനങ്ങളോ പ്രൈവറ്റോ ആകുമ്പോൾ അങ്ങനെ ഓടാനൊക്കത്തില്ല. നമ്മളെ സ്വന്തം വാഹനമാകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഓടി വരുമാനം ഉണ്ടാക്കാം.
0: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ കരുതി നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. നമ്മൾ അനീഷ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ റേഡിയോ 1 ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓണാശ്രയ എഫ് എം 90.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ്
3: .in. ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: വിശാൽ ഓപ്റ്റിക്കൽസ്,
7: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
9: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
8: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
10: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുള്ളപ്പോൾ
3: JM ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
4: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588. അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ഓയോ റോഡ്, ചന്തമുക്ക്, കൊട്ടാരക്കര. ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. നമ്മുടെ അനീഷ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, എങ്ങനെയുണ്ട് കാലാവസ്ഥ? മഴയൊക്കെ ഉണ്ടോ?
1: മഴയുണ്ട്. കൊല്ലം ജില്ലയ്ക്ക് പൊതുവെ കുറവാണ്, ബാക്കിയുള്ള ജില്ലകളിൽ കൂടുതലാണ്. കൊല്ലം ജില്ലയിൽ പൊതുവെ കുറവാണ്, എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പോ
0: എല്ലാ ജില്ലയിലും 12 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. നമ്മുടെ കൊല്ലം ട്രിവാൻഡ്രം മാത്രം അലർട്ട് ഒന്നും ഇല്ല. നമ്മള് സേഫ് സോൺ ആണല്ലേ?
1: അതെ അതെ അതെ, 2018 നമ്മൾ സേഫ് ആയിരുന്നു, ഇപ്പോഴും നമ്മൾ സേഫ് ആണ്. ഇനി എന്താണെന്ന് അറിയത്തില്ല. ഇനിയുള്ള കാര്യം അടുത്ത നിമിഷങ്ങളിൽ പറയാനായേക്കും.
0: അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ മിന്നൽ പ്രളയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ആയിക്കോട്ടെ, റാന്നിയിലായിക്കോട്ടെ, പെട്ടെന്നാണ് ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം നമ്മുടെ നാട്ടില് എന്താണ്, ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ആക്ച്വലി ഈ ഒരു പ്രശ്നത്തിന് കാരണം?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മുന്നേ കാണേണ്ടത് മുന്നേ കാണുന്നില്ല. ഈ തോടുകള് ആറുകള് എല്ലാം മണൽ സർവീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആഴം കൂട്ടുകയോ ചെയ്താൽ ഈ വെള്ളപ്പൊക്കം ഒഴിവാക്കാം. തീർച്ചയായിട്ടും ഈ കൊല്ലം പോലുള്ള സ്ഥലങ്ങളിൽ, ഉയർന്ന സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നില്ല. താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളം പൊങ്ങുന്നത് തോടിന്റെ ആഴങ്ങൾ കുറയുന്നത് കൊണ്ടാണ്. അനധികൃതമായിട്ട് സൈഡുകളിൽ ബിൽഡിങ്ങുകൾ പൊങ്ങുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അത് ഗവൺമെന്റ് അതിന് ശ്രദ്ധ ചുരത്തേണ്ടതാണ്. ഗവൺമെന്റാണ് ഏറ്റവും നല്ല നടപടി സ്വീകരിക്കേണ്ടത്. അല്ല, ജനങ്ങളല്ലല്ലോ, പൊതുജനങ്ങളല്ല. ഗവൺമെന്റ് ഉണർന്ന് ചിന്തിക്കേണ്ടത് കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും ഉണർന്ന് ചിന്തിക്കണം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം വരുന്നത് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും ചേട്ടാ, ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ
1: കേട്ടോ. താങ്ക് യു വെരി മച്ച്.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് ചാത്തന്നൂർ സ്വദേശിയായ അനീഷ് ചേട്ടനാണ് കേട്ടോ. നീ ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: Yes, once again we are back on Radio 1D with me, RJ Srishant, Onasraya, FM 90, Nadinoppum, Nattarkoppum. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തിയുന്ന ഒരുപാട് നല്ലവരായ മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: രാജേഷ്.
0: രാജേഷ് ചേട്ടാ, വീടെടുത്ത് തന്നെയാണോ?
1: പൂയപ്പള്ളി.
0: പൂയപ്പള്ളിക്കാരനാണ്. ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അമ്മ, ഭാര്യ, രണ്ട് മക്കള്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: ഒരാള് 8-ാം ക്ലാസ് പഠിക്കുന്നു, ഒരാള് 3-ാം ക്ലാസ് പഠിക്കുന്നു.
0: ഓക്കെ, ശരി. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഓട്ടോ ടാക്സി ഓടിക്കും.
0: ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോ ഇങ്ങനെ മെരുക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെട്ട ചേട്ടന്മാരെ വരെ ഓട്ടോ ഡ്രൈവേഴ്സ് ആട്ടോ. ശരി. അപ്പം എത്ര നാളായി ഓട്ടോ ജീവിതത്തിൽ ഇറങ്ങിയിട്ട്?
1: 12 വർഷമായി.
0: 12 വർഷമായി. ഓക്കെ, എങ്ങനെ പോകുന്നു ഓട്ടോ ജീവിതം?
1: കുഴപ്പമില്ല, അത്യാവശ്യം ഓട്ടോ ഉണ്ട്.
0: അത്യാവശ്യം ഓട്ടോ ഉണ്ട്. അപ്പം ഈ ഡീസലിന്റെ വിലവർദ്ധനവും പിന്നെ അതുപോലെ ഈ കാലാവസ്ഥയൊക്കെ ബാധിക്കുന്നുണ്ടോ?
1: ഡീസലിന്റെ വിലവർദ്ധന ബാധിക്കുന്നുണ്ട്.
0: കുറച്ച് തട്ടുകേടാണ്. ശരി. അപ്പോഴേ എന്തുകൊണ്ടാണ് ഈ ഓട്ടോ രംഗത്തേക്ക് ഇറങ്ങിയത്?
1: ഓട്ടോ രംഗത്തേക്ക് ഇറങ്ങി തുടങ്ങിയ ഒരു തൊഴില് കുറെ നാൾ ഗൾഫിലായിരുന്നു. ശേഷം നാട്ടിൽ വന്നപ്പോൾ ഓട്ടോ എടുത്ത് ഓടാന്ന് വിചാരിച്ചു.
0: ശരി ശരി. കുറെ നാൾ ഗൾഫിലായിരുന്നു, പിന്നെ നമ്മൾ നാട്ടിലേക്ക് എത്തിയപ്പോൾ കുറച്ച് സമാധാനമായിട്ട് നമ്മുടെ സമയത്തിനനുസരിച്ച് കുറച്ച് വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറച്ച് വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണ് ഓട്ടോ. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഓട്ടോ ജീവിതം തിരഞ്ഞെടുത്തു അല്ലേ? ശരി. അപ്പോഴേ എവിടെ ഗൾഫിൽ എവിടെയായിരുന്നു?
1: ദുബായ്.
0: ദുബായിലായിരുന്നു. എന്തുകൊണ്ടാണ് പ്രവാസി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്?
1: സാമ്പത്തിക പ്രതിസന്ധിയായി അവിടെ 2011 തിരിച്ചു വന്നു.
0: തിരിച്ചു പോകുന്നതാണ്. ഓക്കെ, ശരി. മഴയുണ്ടോ ഇപ്പോ?
1: മഴ കൊല്ലം ജില്ലയിൽ അത്ര മഴയില്ല.
0: നമ്മുടെ കൊല്ലം ജില്ലയും ട്രിവാൻഡ്രം ഒക്കെ കുറച്ച് സേഫ് ആണല്ലേ?
1: തിരുവനന്തപുരവും കൊല്ലവും വലിയ കുഴപ്പമില്ലാതെ
0: കുഴപ്പമില്ലാത്ത ജില്ലകളാണല്ലേ? മുന്നോട്ടും അങ്ങനെ പോവാൻ പ്രാർത്ഥിക്കാം അല്ലേ? ശരി ശരി. അപ്പൊ എന്തായാലും ചേട്ടാ ഇന്ന് പരിചയപ്പെടുന്ന സന്തോഷം. ജീവിതം ഇതിനേക്കാൾ മനോഹരമായിട്ട് പോകാൻ സാധിക്കട്ടെ
1: കേട്ടോ.
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തിയുന്ന ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് പൂയപ്പള്ളി സ്വദേശിയായ രാജേഷേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയായ

0: ഒപ്പം. Yes, once again we are back on Radio 1D with me, RJ ശ്രീശാന്ത്, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരകിലെത്തിയെന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്? ചേട്ടാ വീടടുത്ത് തന്നെയാണോ?
1: വീട് ശൂരനാട്. ശൂരനാട്?
0: ശൂരനാട് സ്വദേശി. ശൂരനാട് എവിടെയാ?
1: ശൂരനാട് നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷൻ, അവിടെ നമ്മുടെ വീട്.
0: ഓക്കെ. എന്റെ വീട് പതാരത്തില്ല. നമ്മളൊക്കെ ഒരേ
1: നാട്ടുകാരെ.
0: വീട്ടിൽ ആരൊക്കെ?
1: വീട്ടില് ഞാനുണ്ട്, എന്റെ ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും.
1: ദൈവാനുഗ്രഹം ഇങ്ങനെ പോകുന്ന വിഷയമൊന്നുമില്ല,
0: എന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ. ശരി, അപ്പഴേ മക്കളെന്താ ചെയ്യുന്നത്?
1: അവര് ജോലി, അവർക്ക് ജോലിയുണ്ട്.
0: വലിയ മക്കളാണ്?
1: ആ വളർന്നവരാ. അവര് വിവാഹം ഒക്കെ ചെയ്തവരാ.
0: ഓ, മാരീഡ് ആണ്. ശരി ശരി. അപ്പഴേ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഈ ഓട്ടോറിക്ഷ കൂടുക, 10-40 വർഷം കൊണ്ട് ഓട്ടോറിക്ഷ കൂടുക.
0: 40 വർഷമാണ് നമ്മുടെ സ്വന്തം പാവങ്ങളുടെ, സാധാരണക്കാരന്റെ വണ്ടിയെ ഇങ്ങനെ മെരുക്കിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: 40 വർഷമായി ഈ രംഗം.
0: 40 വർഷം? ഓക്കെ. ശരി ശരി. അപ്പൊ ഒരു വലിയ പരിചയ സമ്പത്താണ്. അപ്പൊ എന്തുകൊണ്ടാ ഈ രംഗം ചൂസ് ചെയ്തത്?
1: ഈ നമുക്ക് വേറെ മാർഗമില്ല, നമുക്ക് വേറെ ഗവൺമെന്റ് സർവീസില് പോകാൻ പറ്റില്ല, നമുക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ സ്റ്റേജ് വന്നപ്പോ നമ്മൾ പെട്ടെന്ന് കണ്ട ഒരു ജീവിത മാർഗമാണ് ഈ ഓട്ടോറിക്ഷ.
0: അങ്ങനെ 40 വർഷം ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക.
1: ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക.
0: ഓക്കെ ശരി. അപ്പൊ എന്തെങ്കിലും ഈ 40 വർഷം ഡ്രൈവിംഗ് ആവുമ്പോഴേ എന്തെങ്കിലും ഒരു വലിയ വണ്ടിയിലേക്ക് മാറണം തോന്നിട്ടില്ലേ?
1: ഇല്ല. ഇത് മതിയില്ല, നമ്മുടെ ജീവിത മാർഗം നടക്കാൻ ഇത് മതിയല്ലോ. പിന്നെ
0: ഇത് മതി.
1: ഇനി എന്തിനാ? ഇനിയിപ്പോ നമ്മൾ ഇത്രയൊക്കെ ആയി രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അവരുടെ കാര്യങ്ങളും കൊച്ചുമക്കളുടെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി ഇത് ഒക്കുന്ന പോലെ ഓട്ടിക്കൊണ്ട് നടക്കുക എന്നുള്ളതേ ഉള്ളൂ, അത്രയേ
0: ഉള്ളൂ. ഓക്കെ. നമുക്ക് അധികം സമ്പാദ്യം ഒന്നും വേണ്ട, നമ്മുടെ ഡെയിലി ലൈഫ് മുമ്പോട്ട് പോയതല്ലേ.
1: ദൈവാനുഗ്രഹം ഡെയിലി അങ്ങ് കഴിഞ്ഞു പോയാൽ മതി, യാതൊരു സമ്പാദ്യം ആവശ്യമില്ല. എന്തിനു സമ്പാദ്യം? എന്തിനാ? എന്റെ ആവശ്യം എന്തോ എല്ലാം കൊണ്ടുപോകുന്നുണ്ടോ? ഒന്നുമില്ല. അന്നേരം ചില ഏല് ആവശ്യമായിട്ട് ജീവിക്കുക, ജീവിക്കുന്നവരെയും മാന്യമായി പോവുക,
0: അത്രേ ഉള്ളു അല്ലേ?
1: അതേ ഉള്ളൂ എന്റെ.
0: ശരി ശരി. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം. അപ്പൊ എന്തായാലും അങ്ങനെ 40 വർഷമായിട്ട് ഓട്ടോ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എന്റെ സ്വന്തം നാട്ടുകാരനായ അമ്പുലക്ഷണനെയാണ് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുള്ളത്. സ്വാരിങ്ങ് പോയിട്ടാക്കി പോളിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
3: ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: നിന്റെ

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ശൂർനാട് സ്വദേശിയായ അമ്പു ജാക്ഷൻ ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? മഴയുണ്ടോ?
1: മഴ നമ്മുടെ കൊല്ലം ജില്ലയിലൊന്നും മഴയൊന്നും വലുതായിട്ടില്ല. വടക്കൻ കേരളം ഫുള്ള് മഴ കെടുതിയായി. 2018 ഒരു തുടക്കമായി. അവിടെ പമ്പയാറും മേനിച്ചിലാറും പമ്പയാറും അച്ചകോവിലാറ് ഇതെല്ലാം കരകവിഞ്ഞൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഭയങ്കര നാശനഷ്ടങ്ങളാണ്. ഈ ഓടവിപണിയിലുള്ള കൃഷികൾ മൊത്തം പോയി. അപ്പൊ അവരുടെ ജീവിതമാർഗം മുട്ടിയിരിക്കുക.
0: തീർച്ചയായിട്ടും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മലബാറിലാണെന്ന് തോന്നുന്നു, ഇടുക്കി പ്രദേശമാണെന്ന് തോന്നുന്നു, അറിയില്ല. കോഴി വളർത്തൽ കർഷകനാണ്. അദ്ദേഹത്തിന്റെ ഫാമിലി ഫുള്ള് വെള്ളം കയറി. 6,300 കോഴി ചത്തുപോയി.
1: അത് കോഴി മാത്രമല്ല, കന്നാലികളൊക്കെ ഒരുപാട് നഷ്ടമായി. കന്നാലികളും വീട്ടുപകരണങ്ങളും വീടുകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും. ഭയങ്കരമായി. മുൻകരുതലെടുക്കുക, ഗവൺമെന്റ് മുൻകരുതലെടുക്കുക. ഇങ്ങനൊരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗവൺമെന്റുകൾ അതിന് തയ്യാറായി, അതിന് മുൻകരുതലെടുത്ത് ആളുകളെ സംരക്ഷിക്കുന്ന ജോലി അവർക്കുള്ളതാണ്. അതാണ് ഒരു ജനപ്രതിനിധിയുടെ കടമ.
0: അപ്പൊ വേണ്ട മുൻകരുതൽ എടുക്കാത്തതാണ് മേബി ആയതല്ലേ?
1: അതെ, തീർച്ചയായിട്ടും. നമുക്കിങ്ങനെ കാര്യം നമ്മളിത് മുൻകൂട്ടി അറിയുന്നല്ലോ. മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പേമാരിയുണ്ട്, മഴയുണ്ട്, കാലാവസ്ഥ മാറ്റമുണ്ട്, കൊടുങ്കാറ്റുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ അന്നേരം അങ്ങനെയുള്ള സ്റ്റേജിലുള്ള ആളുകളെ അവിടുന്ന് ഒഴിപ്പിക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് സ്വീകരിക്കണമായിരുന്നു.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാ സമയത്തും കാലാവസ്ഥ റിപ്പോർട്ടുകൾ വരുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വേണ്ട പ്രിക്കോഷൻസ് നേരത്തെ എടുക്കണമായിരുന്നു അല്ലേ?
1: കൊടുക്കണം. അങ്ങനെ വരുമ്പോ ഈ മലയിടിച്ചിലും അങ്ങനെ മലയടിയിൽ താമസിക്കുന്ന ആളുകളെയൊക്കെ ഒന്നി ഒഴിപ്പിക്കുക, ഇങ്ങനെ ഉരുൾപൊട്ടാൻ സാധ്യത ഉള്ളിടത്തുനിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് വീടും സ്ഥലവും സൗകര്യമുള്ളവരെ മാറ്റി പാർപ്പിക്കുക. ഇതൊക്കെയാ ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ചെയ്ത് അത് കടിപിടി കൂടാനും അതിനും അല്ലേ ഉള്ള ആള്. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംരക്ഷിക്കാനോ ജനങ്ങളെ സംരക്ഷിക്കാനോ കേരളത്തിൽ വലുതായിട്ട് ആരും ഒന്നുമില്ല. ഇനി വരാനും പോകുന്നില്ല എനിക്ക് സംശയം.
0: ശരി. അപ്പൊ എന്തായാലും ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് പ്രിക്യൂഷൻസ് ആണ്. കാരണം ദുരന്തം ഉണ്ടായതിനു ശേഷം ചെയ്തിട്ട് കാര്യമില്ല, ഉണ്ടാവുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടല്ലേ? ശരി. അപ്പൊ എന്തായാലും ഭാവിയിലെങ്കിലും ഒരു വലിയ മാറ്റം വരുന്നത് പ്രതീക്ഷിക്കാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ പ്രാർത്ഥിക്കാം അല്ലേ?
1: അത്രയുള്ള അതിന്റെ കാര്യം.
0: അപ്പൊ എന്തായാലും ചേട്ടാ, ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം, ജീവിതമൊക്കെ സന്തോഷമായിട്ട് പോട്ടെ
1: കേട്ടോ. ശരി,
0: ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെട്ടത് ശൂരനാട് സ്വദേശിയായ അമ്പുജാക്ഷൻ ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊളംബിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
2: നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ.
1: പ്രസാദേട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പരാമുത്തുണ്ടേ,
3: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പരാമുത്തുണ്ടേ.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: Mixa owners in a good news. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിദ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 2 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത നെക്സ്റ്റ് 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474291090474219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490059526690909. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പം ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടോടുകൂടി തന്നെ നമ്മുടെ ഇന്നത്തെ കാസറ്റ് കഫേ ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി ഖലീഫ.

0: അമ്മയേ.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
7: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
8: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
9: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: 10 വർഷത്തിന്റെ നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: Once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 15 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പൊ നമ്മളുമായിട്ട് ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കാസറ്റ് കഫേയിൽ ഇന്നത്തെ ഫസ്റ്റ് കോളർ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
7: ഹലോ
6: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? സുമ ചേച്ചി, എവിടെ നിന്നാ വിളിക്കുന്നേ? വെട്ടിക്കവലയിൽ നിന്നാണ്. വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
7: വിശേഷം മഴയില്ലയോ?
6: മഴയാണ്, രാവിലെ തന്നെ അത്യാവശ്യം നല്ല മഴയൊക്കെ ആണല്ലേ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
7: വീട്ടിൽ ഇപ്പൊ ഞാൻ തനിച്ചാണ്.
6: തനിച്ചാണ്, അപ്പൊ എല്ലാരും വർക്കിനും കാര്യങ്ങളൊക്കെ പോയി കാണും അല്ലേ. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
7: ഭക്ഷണം കഴിച്ചില്ല, എല്ലാം റെഡിയായിരിക്കും.
6: എല്ലാം റെഡിയായി നിൽക്കാണ്. അപ്പൊ ഇന്ന് എന്താണ് സ്പെഷ്യൽ? എന്താണ്
7: സ്പെഷ്യൽ? പ്രത്യേകിച്ചൊന്നുമില്ല,
6: സാധാരണ ഉള്ള ഫുഡ് ഐറ്റംസ് തന്നെയാണ്. ഓക്കെ, കറണ്ട് പോയല്ലേ. ഓക്കെ ചേച്ചി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? കേക്കാമോ? ഹലോ ഹലോ. ഓക്കെ, കറണ്ട് പോയെന്ന് പറഞ്ഞ് ആള് പെട്ടെന്ന് പോയിട്ടുണ്ട്. കോള് ഡ്രോപ്പ് ആയി പോയിരിക്കാന്ന് തോന്നുന്നു. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുമ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് രാഘേന്ദ്ര കിരണങ്ങൾ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അവളുടെ രാവുകൾ എന്ന സിനിമയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ് രാഘേന്ദ്ര കിരണങ്ങൾ എന്ന പാട്ട്. എസ് ജാനകിയമ്മ പാടി, അതുപോലെ തന്നെ ബിച്ചു തിരുമല സർ വരികൾ എഴുതി, എ ടി ഉമ്മർ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ്. എന്തായാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നേ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഐ എം ഹരിശങ്കർ എസ് ഡിമോസ് ഫർണിച്ചർ കൊട്ടാരകര സെയിൽസ് മാനേജർ. ഐ നീഡ് എ സോങ് രാവിൻ നിലാക്കായൽ ഓളം തുളുമ്പുന്നു ഫ്രം ദ ഫിലിം മഴവില്ലേ, ക്യാൻ യു പ്ലേ ഇറ്റ് ഫോർ മീ എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹരിശങ്കർ ചേട്ടനാണ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് മഴവില്ലേ എന്ന സിനിമയിൽ മോഹൻ സിതാര സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, കൈതപ്രം സർ വരികളെഴുതി, ചിത്രാമ പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് രാവിൻ നിലാക്കായൽ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0744219090 0474219090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490906 9526690090. So keep on listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും ഒട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
4: ആളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
5: അയ്യോ, അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
6: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
7: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
8: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
9: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
9: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
11: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
12: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
13: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
14: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: അവളുടെ രാവുകൾ എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം മോളെ.
0: നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
1: ഇത് നെടിയവള പാണമ്പുറത്ത് നിന്ന് ശാന്ത ചേച്ചി.
0: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം നല്ല വിശേഷമാണ്, നല്ല സുഖമുള്ള വിശേഷമല്ല. മഴയല്ലേ മോളെ?
0: അതെ, ഭയങ്കര മഴയാണ്. അവിടെ എങ്ങനെ, എല്ലാരും സേഫ് അല്ലേ?
1: സേഫ് ആണ്. നമുക്ക് ഇവിടെ എത്ര കുഴപ്പമില്ലെങ്കിലും എത്രയോ പേര് ക്യാമ്പുകളിലും
0: പിന്നെ
1: വീടുകളിൽ വെള്ളപ്പൊക്കത്തിന്റെ ഇടയ്ക്കും ഒക്കെ കഴിയുമ്പോൾ നമുക്ക് അത് സുഖമായിട്ട് തോന്നുന്നില്ലല്ലോ.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അവിടെ എല്ലാരും സേഫ് ഒക്കെ അല്ലേ?
1: ആ അതെ മോളെ.
0: അവിടെ വലിയ മഴയോ കാര്യങ്ങളോ ഉണ്ടോ? ഓ,
1: എന്തോ മോളെ,
0: അവിടെ വലിയ മഴയൊക്കെ ഉണ്ടോ?
1: ഇവിടെ വലുതായിട്ട് അത്ര മഴയൊന്നും ഇല്ല മോളെ. പക്ഷെ രാവിലെ ആണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അടുക്കള മോനും മോളും ഞങ്ങൾ എല്ലാവരും കൂടിയപ്പോ ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു, അമ്മേ നമ്മൾ ഇത്ര ഇതായിട്ട് ദോശ ഇടുന്നു, ദോശച്ചമ്മന്തി ഉണ്ടാക്കുന്നു, പിന്നെ ചിക്കൻ കറി വെക്കുന്നു, എത്രയോ പേര് ഇതൊന്നും ഇല്ലാതെ തണുത്ത് കിടച്ച് കിടക്കുന്നു, നമ്മളതൊക്കെ ഒന്ന് ഓർക്കണേ.
0: പിന്നെ ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും. അപ്പൊ എല്ലാവർക്കും സേഫ് ആയിട്ടിരിക്കാൻ സാധിക്കട്ടെ അല്ലേ?
1: പിന്നെ
0: ഉറപ്പായിട്ടും. ഓക്കെ, എല്ലാവർക്കും നല്ല രീതിയിൽ എല്ലാരും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, എല്ലാരും സേഫ് ആയിട്ടിരിക്കാൻ സാധിക്കട്ടെ അല്ലേ? ഓക്കെ, അപ്പൊ ചേച്ചി ഏത് പാട്ടാ കേക്കണ്ടേ?
1: ആ മോളെ, ഒടുവിൽ എന്ന സിനിമയിലെ പൂവുള്ള മേട കാണാൻ, പൂന്നുള്ളും മേട കാണാൻ, പോയി വരാം പൂകുരുവികളെ എന്ന പാട്ട് കേട്ടി.
0: ഒന്ന് പാടി നോക്കുന്നോ
1: മോളെ? എന്റെ ശ്രേയമോൾ എന്റെ കൂടെ നടക്കുമോ മോളെ? പാട്ടൊന്നും പറഞ്ഞ്
0: എനിക്ക് ശ്രേയമോളെ കൊണ്ട് പാടിപ്പിക്ക്.
1: ശ്രേയമോക്ക് പാടാവോ മോളെ? ആണ്ടാ പാടിയാട്ടെ. ടീച്ചർ രാവിലെ പഠിപ്പിച്ച നല്ല നല്ല കുട്ടികളായിടാ.
2: നല്ല കുട്ടിയായിട രാവിലെ തന്നെ എണീക്കുന്നു, മുഖം കഴുകുന്നു, ഈശ്വരനാമം ചൊല്ലുന്നു, വേർ നേരം കഴിക്കുന്നു, അംഗൻവാടി പോവേണം, നമ്മൾ കൊത്ത് പഠിക്കണം, നമ്മൾ കൊത്ത് കളിക്കണം, നമ്മൾ കൊത്ത് ഉറങ്ങണം, നമ്മൾ കൊത്ത് കളിക്കണം, നമ്മൾ കൊത്ത് വരണം.
0: നന്നായിട്ട് പാടിയല്ലോ. ഇന്ന് പഠിച്ച പാട്ടാണല്ലേ? ഓക്കെ, അപ്പൊ ഇനി അടുത്ത തവണ വിളിക്കുമ്പോ നന്നായിട്ട് പഠിച്ചിട്ട് പാടണം കേട്ടോ. പോയല്ലേ? ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
1: ക്യാമ്പുകളിലെല്ലാം ഇരിക്കുന്നവർക്കും പിന്നെ മഴക്കെടുതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും പിന്നെ എന്റെ അംഗൻവാടി കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണേ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയിലെ പാട്ട് തന്നെയാണ്. ഒരു എവർഗ്രീൻ സിനിമയാണ് കേട്ടോ. പണ്ട് പണ്ടൊരു രാജകുമാരി എന്ന സിനിമയിൽ ശ്യാം സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ഒ എൻ വി കുറുപ്പ് സാർ വരികൾ എഴുതി, ജി വേണുഗോപാൽ സാറും ലതികാമ്മയും അതുപോലെ തന്നെ ലേഖ ചേച്ചിയും എല്ലാവരും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് പൂവുള്ള മേട് കാണാം, പൂത്തള്ളും മേട് കാണാം എന്ന പാട്ട് അല്ലേ. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് ക്യാമ്പുകളിൽ നിൽക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ചേച്ചിക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും ശാന്ത ചേച്ചിക്കും വേണ്ടിട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291090474219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9529062669409. So keep on listening to Austria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ
2: മാത്രം. കൊട്ടാരകര ശിൽപ ഗോൾഡ് പ്യൂർ ഗോൾഡ്.
1: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുമതിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Pere Pardon's Golden Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
6: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
7: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: മന്ത്രി വി ഡി സതീശൻ പത്തനംതിട്ട ജില്ലയിലെത്തി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഡി എം കെ നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്ത് തമിഴ്നാട് പോലീസ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ രണ്ടാമത് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കം. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഇറാൻ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. പാർലമെന്റിന്റെ ഇരുസഭകളും രണ്ടു മണിവരെ നിർത്തിവച്ചു. പോലീസ് നടപടി സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. പാർലമെന്റ് ജനാധിപത്യത്തിന്റെ പരമോന്നത വേദിയാണെന്നും ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമായി സഭയെ ഉപയോഗിക്കണമെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു.
1: जहां 140 करोड़ लोगों की अपेक्षाएं आकांक्षाएं ये नारेबाजी करने का मंच नहीं है लोकतंत्र का सर्वोच्च मंच होने के कारण हम सबकी जिम्मेदारी बन जाती है कि हम सदन में चर्चा करें संवाद करें और असहमति व्यक्त करें लेकिन सदन चर्चाओं के लिए
0: പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ ലോക്സഭാ നടപടികൾ രണ്ടു മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ രണ്ടു മണിവരെ സഭ നിർത്തിവയ്ക്കുകയായിരുന്നു. എൻഡിഎ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, എസ് ജയശങ്കർ, എൻഡിഎ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാർലമെന്റ് സമ്മേളനത്തിൽ സഖ്യത്തിന്റെ ഐക്യം പൂർണ്ണതോതിൽ പ്രകടിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് എല്ലാ ചൊവ്വാഴ്ചയും എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയുടെ പശ്ചാത്തലത്തിൽ 10 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. പിഎസ്സി ഇന്നത്തെയും 5, 6, 10 തീയതികളിലെയും ഓൺലൈൻ ഒഎംആർ പരീക്ഷകൾ മാറ്റിവച്ചു. സംസ്ഥാനത്താകെ 13,000-ത്തിലേറെ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മഴക്കെടുതികളിൽ 16 പേർ മരിച്ചതായും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. മഴ തുടരുന്ന ഇടങ്ങളിൽ വിവിധ നദികളിലെയും അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളായ ആറന്മുള, റാന്നി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ കോഴഞ്ചേരിയിലെത്തി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴഞ്ചേരി ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ മന്ത്രി പി സി വിഷ്ണുനാഥും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ പരക്കെ മഴ തുടരുന്നുണ്ടെങ്കിലും റാന്നി, കോന്നി പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിൽ പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് വിട്ടൊഴിഞ്ഞിട്ടില്ല. കോട്ടയം ജില്ലയിൽ രാത്രിയിൽ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. എം സി റോഡിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുകര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ തിരുവൻവണ്ടൂരും പാണ്ടനാട്ടിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. പമ്പ, അച്ചൻകോവിൽ, മണിമല നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. തണ്ണീർമുക്കം ബണ്ട് വഴിയും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയാർ സൈദോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ഉഭയകക്ഷി ബന്ധം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിലേക്ക് വ്യാപിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു.
2: Deeply appreciate that the government and people of Uzbekistan have taken a strong stand on combating terrorism in all its forms and manifestations. You have your own challenges and your own experiences, but we know that both of us have shown zero tolerance towards sanctuaries and towards cross border.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിൽ വിവാദ പരാമർശം നടത്തിയതിന് പ്രതിപക്ഷ നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട DMK പ്രതിഷേധത്തിനിടെ ഇന്നലെയാണ് വിവാദ പ്രസംഗം നടന്നത്. സ്ത്രീകളെ അപമാനിക്കുന്ന പരാമർശമാണിതെന്ന് ചൂണ്ടിക്കാട്ടി തഞ്ചാവൂർ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവത്തിൽ DMK പ്രവർത്തകർ വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗവും ആസ്തി വീണ്ടെടുക്കൽ സംബന്ധിച്ചുള്ള വിദഗ്ധ സമിതി യോഗവും ഇന്നും നാളെയുമായി ഹൈദരാബാദിൽ നടക്കും. അതിർത്തി കടന്നുള്ള അഴിമതി തടയൽ, ഭരണനിർവഹണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പ്രധാന ചർച്ചാവിഷയങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഇന്നു മുതൽ വെർച്വൽ ക്യൂ വഴി ദർശനം. പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് നിലവിൽ ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 300 പേർക്ക് ദർശനം നടത്താം. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരുടെ പ്രവേശനം എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായാണ് വെർച്വൽ ക്യൂ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ 300 ഭക്തർക്ക് ഓൺലൈൻ വഴി ദർശനം നടത്താം. ഇതിലൂടെ പ്രതിദിനം 2400 ഭക്തർക്ക് ദർശന സൌകര്യം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തർക്കായി കൂടുതൽ സുഗമവും ക്രമബദ്ധവുമായ ദർശനാനുഭവം ഒരുക്കുന്നതിനുമാണ് വെർച്വൽ ക്യൂ സംവിധാനം ലക്ഷ്യമിടുന്നത്. ഭക്തർക്ക് തങ്ങൾക്ക് സൌകര്യപ്രദമായ സമയം മുൻകൂട്ടി തിരഞ്ഞെടുത്ത് ദർശനം ബുക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്.
0: മേഘാലയയിലും അരുണാചൽ പ്രദേശിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസമിന്റെ അതിർത്തി മേഖലയിലും മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസമിൽ പ്രളയം നാശം വിതച്ച ജില്ലകളിൽ സ്ഥിതി മെച്ചപ്പെട്ടതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങാൻ ആരംഭിച്ചു. ഇന്നലെ 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 87. പ്രധാന നദികളിലെ ജലനിരപ്പ് താഴ്ന്നതോടെ പ്രളയശേഷം ഒഡീഷ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. ഹിരാക്കുട്ട് അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ അടച്ചു. പ്രളയജലം ഇറങ്ങിയതോടെ പല ജില്ലകളിലും സ്കൂളുകൾ തുറന്നിട്ടുണ്ട്. പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ച ബലേശ്വർ, ഭദ്രക്, ജാജ്പൂർ ജില്ലകളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതായും ട്രംപ് പറഞ്ഞു. എന്നാൽ അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ഇറാൻ നിഷേധിച്ചു. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. തായ്പേ ഓപ്പൺ ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ തൻവി ശർമ്മയിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെ മത്സരത്തിനിറങ്ങും. ദക്ഷിണ കൊറിയയിൽ ഈ മാസം 9 വരെയാണ് ടൂർണമെന്റ്. അരുണാചൽ പ്രദേശിലെ ഗ്ലോ തടാകത്തെ ഇന്ത്യയിലെ 101 റാംസാർ സൈറ്റായി പ്രഖ്യാപിച്ചു. കിഴക്കൻ ഹിമാലയത്തിലെ ശുദ്ധജല തടാകമായ ഗ്ലോ കംലാങ് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പത്തനംതിട്ട ജില്ലയിൽ എത്തി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്ത് തമിഴ്നാട് പോലീസ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ രണ്ടാമത് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കം. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഇറാൻ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദി നമ്പർ 0474291909047419 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526490952669609090. അതുപോലെ തന്നെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ച് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യും. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെഎം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. ഇപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് നമ്മുടെ വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് കോട്ടവട്ടത്ത് നിന്ന് മഞ്ജു ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആശ്രിയ, എനിക്കൊരു പാട്ട് വേണം ദേവദൂതൻ എന്ന സിനിമയിലെ പൂവേ പൂവേ പാലപ്പൂവേ എന്ന് പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് പൂവേ പൂവേ പാലപ്പൂവേ എന്ന്. അതും ദേവദൂതൻ എന്ന സിനിമ കണ്ടിട്ടുള്ള എല്ലാ മലയാളികൾക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. പി ജയചന്ദ്രൻ സാറും അതുപോലെ തന്നെ നമ്മുടെ ചിത്രാമയും ചേർന്ന് പാടി, കൈതപ്രം സാർ വരികളെഴുതി, വിദ്യാസാഗർ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് മഞ്ജു ചേച്ചിക്ക് വേണ്ടി എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ബേബിക്കുട്ടി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ബേബിക്കുട്ടി പുത്തൂരിൽ നിന്നാണ്, എനിക്ക് ആരാധിക എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അമ്പിളി എന്ന സിനിമയിലെ നമുക്കെല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ആരാധിക എന്ന പാട്ട്. വിനായക് ശശികുമാർ സാർ വരികളെഴുതി, സൂര്യ സന്തോഷം അതുപോലെ തന്നെ മധുവന്റെ നാരായണനും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
1: ശിവനന്ദ.
0: എവിടെ നിന്നാ വിളിക്കുന്നേ?
1: കൊല്ലം.
0: കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നേ. ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നോ?
1: ഇല്ലില്ല.
0: അവധിയാണോ? ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ചെറിയച്ഛനും ചെറിയമ്മയും അനിയനും.
0: അനിയനും ഒക്കെ ഉണ്ടല്ലേ. ശിവനന്ദ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പൊ ക്ലാസ്സൊക്കെ എങ്ങനെ, ഉഷാറായിട്ട് പോകുന്നുണ്ടോ അതോ മഴയൊക്കെ കാരണം ലീവാണോ? ലീവാണല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ശിവനന്ദക്ക് ഏത് പാട്ടാ കേക്കണ്ടേ? വാഴ സിനിമയിലെ കൂടപ്പിറന്ന് പറയുന്ന പാട്ടല്ലേ. ഓക്കെ, അപ്പൊ ആർക്ക് വേണ്ടിട്ടാ കൂടപ്പിറപ്പിന് വേണ്ടിട്ട് തന്നെയാണോ ഇന്ന്
1: ഡെഡിക്കേറ്റ്
0: ചെയ്യണേ?
1: അമ്മമ്മക്കും മാമനും.
0: ഓക്കെ, അമ്മമ്മയ്ക്കും മാമനും ചെറിയമ്മയ്ക്കും അനിയനും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ശിവനന്ദക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളെ വിളിച്ചത് ശിവനന്ദ കുട്ടിയാണ്. കുട്ടി ചോദിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഈ സിനിമ കണ്ടുള്ള, വാഴാറ്റു കണ്ടുള്ള എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ട് കണ്ണു നിറഞ്ഞു പോയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് കൂടെ പിറന്നവർ നമുക്ക് നാം തന്നെയല്ലേ എന്നൊരു പാട്ട്. അപ്പൊ ശിവനന്ദ മോൾ മോളുടെ അനിയത്തിക്കും അനിയനും അതുപോലെ ചെറിയമ്മയ്ക്കും എല്ലാവർക്കും അമ്മമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. വാഴാറ്റു എന്ന സിനിമയിൽ നിലരാജ് കൊച്ചുകുട്ടിയുടെ വോക്കലും അതുപോലെ തന്നെ സൂര്യ സന്തോഷം ചേർന്ന് പാടി, അതുപോലെ തന്നെ പാർവതീഷ് പ്രദീപ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ബി കെ ഹരിനാരായൺ സാർ ലിറിക്സ് എഴുതി, വളരെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പൊ ഈ പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മേഘാജോ ആണ്. അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആസ്ട്രിയ എഫ് എം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഒരു സോങ് വെച്ച് തരാമോ കാസറ്റ് കഫേയിലൂടെ? അനിയത്തി പ്രാവിന് പ്രിയം ഇവൾ നൽകുമെന്ന സോങ്, സ്പെഷ്യലി ഡെഡിക്കേറ്റിംഗ് ടു ജുവാന എന്ന് പറഞ്ഞാണ് മേഘാജോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ജുവാനയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അനിയത്തി പ്രാവ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ ചിത്രാമയും ബാക്കിയുള്ളവർ ചേർന്ന് പാടി മനോഹരമാക്കിയ രമേശൻ നായർ സാർ വരികൾ എഴുതി, ഔസേപ്പച്ചൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് അനിയത്തി പ്രാവിന് പ്രിയനിവർ നൽകും എന്ന പാട്ട്. അപ്പൊ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. വിളിക്കാം ടു ദ നമ്പർ 0474291909004.

9090 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9529640 9529640. So keep on listening to Astriya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Munamenmiyude crunch, aarogyathinte punch.
3: August 1 mudal September 15 vare Kerala Kashvani Vigasana Corporation maga offerukalde perumala.
2: Endanalle ee divasangalil ettu migachu ulpannangal vanvilakuruvil Kerala Cash Outletukalil ninnum franchisegalil ninnum ningalku vaangam.
3: Kerala Cash, nanmayude ruchi, aarogyathinte uravu.
4: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: 10 വർഷത്തിന് നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
3: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ ജെ സി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ എ സി ഹാളുകളും ഒരുക്കി ജെ സി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെൻ ജംഗ്ഷൻ, കൊല്ലം.
9: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് സംസാരിക്കാനായിട്ട് ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? ശ്രീനന്ദ്. ശ്രീനന്ദ് എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ഹലോ,
0: തമിഴ്നാട് നിന്നാണോ വിളിക്കുന്നേ? കടമ്പനാട് നിന്നാണോ? ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഓക്കെ, എല്ലാരും ഉണ്ട്. അപ്പൊ വീട്ടില് മഴയൊക്കെ ഉണ്ടോ?
1: ഇപ്പൊ ഇല്ല.
0: അപ്പൊ ഉണ്ടായിരുന്നു നേരത്തെ അല്ലേ? ഓക്കെ, വീട്ടിലെല്ലാരും തിരക്കിന്ന് പറയട്ടോ. അപ്പൊ ശ്രീനാഥിന് ഏത് പാട്ട് കേക്കണ്ടേ? എന്താണ് ക്രോണിക് ബാച്ചലർ ആണോ ഉദ്ദേശിച്ചേ? ഓക്കെ, ആ സിനിമയിലെ ഏത് പാട്ട് കേക്കണ്ടേ? ശിലയിൽ നിന്നും എന്ന പാട്ട്. ആരവിടെ നിന്ന് പറഞ്ഞു തരുന്നേ? ചെറിയച്ഛനാണ് പറഞ്ഞു തരുന്നത് അല്ലേ? അപ്പൊ എന്തായാലും ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ? ചേച്ചിക്കും ചെറിയച്ഛനും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാം. താങ്ക് യു ഫോർ കോളിങ്. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ശ്രീനന്ദാണ്. ശ്രീനന്ദ് ചോദിച്ചിരിക്കുന്ന പാട്ട് ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയിലെ ശിലയിൽ നിന്നും ഉണരുന്നി എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ദീപക് ദേവ് സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, കൈതപ്രം സർ വരികൾ എഴുതി, ഡോക്ടർ ഫഹദ് അതുപോലെ തന്നെ സുജാത മാം ഒക്കെ ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പൊ എന്തായാലും ശ്രീനന്ദിന്റെ ചെറിയച്ഛനും ചേച്ചിക്കൊക്കെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ബിന്ദു ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് സുൽത്താന, നമസ്കാരം. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മാഗിയുടെ ബർത്ത്ഡേ ആണിന്ന്. മാഗിക്ക് ഇവിടെ തൃശ്ശൂരിൽ നിന്നും വൈപ്പിനിലേക്ക് ഒരു ലോഡ് ആശംസകൾ കൊടുത്തയക്കുന്നു. ആശംസകൾ ആയി കേൾക്കേണ്ട ഗാനം ഹാപ്പി ബർത്ത്ഡേ ഹിന്ദി ഫിലിം ABCD 2 ഗാനമാണ്. സസ്നേഹം ബിന്ദു ദിലീപ് കൊടകര തൃശ്ശൂർ എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ബിന്ദു ചേച്ചിയുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള മാഗി ചേച്ചിക്ക് ആസ്ട്രിയ FM 90 പേരിലും എന്റെ പേരിലും ചേച്ചിയുടെ പേരിലും ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ വിഷ് ചെയ്യുകയാണ് കേട്ടോ. ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ABCD 2 എന്ന സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന പാട്ട്. സച്ചിൻ ജിഗാർ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, സച്ചിൻ സംഘവി, ജിഗാർ സറിയ, വരുൺ ധവാൻ ആൻഡ് ഡി സോൾജേഴ്സ് ഒക്കെ ചേർന്ന് പാടി മനോഹരമാക്കി. മയൂർ പ്യൂരി ആൻഡ് റാപ് ബൈ ഡി സോൾജേഴ്സ് ഒക്കെ മ്യൂസിക് ലിറിക്സ് എടുത്ത ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലോ. അപ്പൊ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായും വിളിക്കാം കേട്ടോ. അപ്പൊ വിളിക്കാം ടു ദ നമ്പർ 0474 2919 0974 7499 2919 0 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490 90 952-6690-90 So keep on listening to ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രീൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ബിമുസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achianceGold.in.

0: ഒപ്പം
1: നെക്സാ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സാ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സാ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Kettidam paniyan ningalku endana idra tension?
4: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
3: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakara Kodavadilullappol.
4: JM Architects, Government Approved ISO Certified Civil Engineers and Builders. Contact 9447171 71.
5: Fashionum trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail, Kottarakara. Bhavana, a complete fashion destination.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Once again, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 49 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കണം. അതിന് മുന്നായി നമുക്ക് 2 മെസ്സേജസ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജെസ്സി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ജെസ്സി, എനിക്ക് പൂമാനമേ എന്ന സിനിമ എന്ന പാട്ട് വേണം എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് എബ്രഹാം ഓസ്ലർ എന്ന സിനിമ. ആ സിനിമയിൽ മിഥുൻ മാനുവൽ സർ സിനിമ ഡയറക്ട് ചെയ്തു, നിതിൻ കെ ശിവ പാടി, അതുപോലെ തന്നെ ശ്യാം സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ് പൂമാനമേ എന്ന പാട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് നിറക്കോട്ട് എന്ന സിനിമയിലെയാണ്, അത് കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് ഇപ്പോൾ റീസെന്റ് റിലീസ് ചെയ്തതാണ് നമ്മുടെ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയിലെ. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമ്മൾ എന്തായാലും ജെസ്സി ചേച്ചിക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അമ്പാടിയാണ്. അമ്പാടി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, പ്ലീസ് പ്ലേ ദ സോങ് വാനില ചെടിയെ ഫ്രം ദ മൂവി വാഴ ടു എന്ന് പറഞ്ഞാണ് അമ്പാടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അമ്പാടിക്ക് വേണ്ടിയിട്ട് വാഴ ടു എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് വാനില ചെടി എന്ന പാട്ട്. പ്രകാശ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, അതുപോലെ തന്നെ രജത് പ്രകാശ് സാറും നിളാരാജും സ്വാത്വിയും ഒക്കെ ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ. അപ്പോൾ ഇപ്പോൾ 2 പാട്ടുകളും എന്തായാലും ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. എന്തായാലും എനിക്കിവിടെ ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ച് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ ലൈവിൻ്റെ ടൈമിൽ വിളിക്കാനൊന്നും ആരും മറക്കരുത്. ഒരുപക്ഷെ വിളിക്കുന്നവരാവാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നവരാവാം. എന്തായാലും ആ ഒരു ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ലൈവ് ഇതാ ഇവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡേയിൽ ഇതേ ടൈമിൽ ലൈവിൽ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾ റീജോയിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഇവിടുന്ന് പോകേണ്ട ടൈം ആയിരിക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി നാളെ ഇതേ സമയത്ത് വിളിക്കാനൊന്നും ആരും മറക്കരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ സുൽത്താന സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: പ്രപഞ്ചത്തിന്റെ അറ്റം എവിടെയാണെന്നറിയോ? ലേസർ വെപ്പൺസ് ആരാണ് ഡെവലപ്പ് ചെയ്തതെന്നറിയോ? AIയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി അറിയണോ? സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നറിയണം. എല്ലാത്തിനും കൂടി ഒരൊറ്റ ആൻസർ. ലൗഡ് സ്പീക്കറിലെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സെഗ്മെന്റ്. മാറുന്ന ലോകത്തിലെ പുതുപുത്തൻ സാങ്കേതിക വിദ്യയും അതിന്റെ വളർച്ചയെയും പറ്റി അറിയാം ലൗഡ് സ്പീക്കറിലെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സെഗ്മെന്റിലൂടെ. ലൗഡ് സ്പീക്കർ എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ഹായ്, ഹലോ, നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ ഓൺ ആസ്ട്രേയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ലൗഡ് സ്പീക്കറുമായിട്ട് ഇതാ ഇന്നത്തെ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, RJ അനുഷയാണ് കേട്ടോ. അപ്പൊ ഇന്ന് സ്പെഷ്യലായിട്ട് എന്താണ് കേട്ടറിയാൻ പോവുക എന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരിക്കും അല്ലേ. അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ കേൾക്കാൻ രസകരമായിട്ടുള്ള കുറച്ചധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സെഗ്മെന്റിലൂടെ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് ഡ്രഗ് ഡിസ്കവറിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പങ്ക് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. ഒരു പുതിയ മരുന്ന് വിപണിയിൽ എത്താനായിട്ട് സാധാരണ എത്ര വർഷം എടുക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 10 മുതൽ 15 വർഷം വരെ അത്രയൊക്കെ വേണ്ടിവരുമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ എവിടെയും കേൾക്കുന്ന ഒരു പേരാണ്, മുഴങ്ങി കേൾക്കുന്ന ഒരു പേരാണല്ലേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് മരുന്ന് നിർമ്മാണം ഇത്രയും സമയം എടുക്കുന്നത് എന്നുള്ളൊരു ചിന്തി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മുൻപ് ആ ഒരു ഡ്രഗ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പലരും ചിന്തിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ആക്ച്വലി അതിനെപ്പറ്റി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ കോടിക്കണക്കിന് തന്മാത്രകൾ, അതായത് മോളിക്യൂൾസിൽ നിന്ന് രോഗശമനം നൽകുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒന്നോ രണ്ടോ തന്മാത്രകളെ കണ്ടെത്തുക എന്നുള്ളത് ആക്ച്വലി നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു വൈക്കോൽ കൂനയിൽ നിന്ന് സൂചി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണോ അതുപോലുള്ള ഒരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ ശാസ്ത്രജ്ഞര് വർഷങ്ങളോളം ഈ ലബോറട്ടറികളിലും അവിടെയൊക്കെ പരീക്ഷണങ്ങൾ നടത്തി ഓരോന്നും പരിശോധിച്ച് ഉറപ്പ് വരുത്തണം ഇത് കറക്റ്റാണ്, ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ വേണ്ടിവരും, അതുപോലെ തന്നെ കോടിക്കണക്കിന് പൈസയും അധ്വാനം ഒക്കെ വേണ്ടി വരുന്നതാണ്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ AI ഹീറോ ആകാനായിട്ട് പോകുന്നത്. അപ്പോ ഡ്രഗ് ഡിസ്കവറിയിൽ നമ്മുടെ AI എത്രത്തോളം ഹീറോ ആകുന്നുണ്ട് എന്ന് കേട്ടറിയാം. ഡീറ്റെയിൽഡ് ആയിട്ട് കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
7: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
8: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
7: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

അരവിന്ദേ ആഘോഷം ലൗഡ് സ്പീക്കർ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർജെ അനുഷ. അപ്പൊ ഈ ഡ്രഗ്സുകളൊക്കെ ഡിസ്കവർ ചെയ്യുന്നതിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പങ്ക് എത്രത്തോളമാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ മരുന്നുകൾ മെഡിസിൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നത് കുറച്ചധികം ടാസ്കുള്ള ഒരു പണി തന്നെ ആയിരുന്നു. അതായത് വർഷങ്ങളെടുക്കും ഇത് കണ്ടുപിടിക്കാനായിട്ട്. മാത്രമല്ല ഒരുപാട് പൈസ ചെലവാകുന്ന കഠിനാധ്വാനം വേണ്ടി വരുന്ന ഒരു പരിപാടിയായിരുന്നു. എന്നാൽ നമ്മുടെ എ ഐ വന്നതോടുകൂടിയിട്ട് കഥ കംപ്ലീറ്റ് ആയിട്ട് വന്ന് മാറി മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എ ഐ ഹീറോ ആകുന്ന ആ ഒരു സംഭവം എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കേട്ടാലോ. അതായത് വേഗത്തിലുള്ള തന്മാത്ര പരിശോധനയാണ് ആദ്യത്തെ ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത്. ഈ കമ്പ്യൂട്ടറുകൾക്ക് കോടിക്കണക്കിന് തന്മാത്രകളുടെ ഘടന സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വിശകലനം ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നേരത്തെ കാര്യം ഒന്ന് നോക്കുകയാണെങ്കിൽ, അതായത് എ ഐക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള പരിശോധനകൾ മനുഷ്യന്മാർ തന്നെ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് കണ്ടുപിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു, പരിശോധിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ എന്തായാലും ആ ഒരു സിറ്റുവേഷനാണ് എ ഐയുടെ വരവോട് കൂടിയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ നമ്പർ വൺ ആയിട്ട് നമ്മുടെ എ ഐ നിൽക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശം ഇതാണ്, വേഗത്തിലുള്ള തന്മാത്ര പരിശോധന. ഇനി സെക്കൻഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് വശം പറയുകയാണെങ്കിൽ, ഈ ഒരു ഫലങ്ങളൊക്കെ പ്രവചിക്കാനുള്ള കഴിവാണ് കേട്ടോ. ഇപ്പൊ ഒരു മരുന്ന് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കും, പിന്നെ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ, ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ പരീക്ഷണശാലയിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മുടെ എ ഐ മോഡലുകൾ വളരെ കൃത്യമായിട്ട് പ്രവചിക്കുന്നതായിരിക്കും. എന്നാൽ ഇതിനു മുൻപുള്ള ഒരു കമ്പാരിസനെ പറ്റി പറയുകയാണെങ്കിൽ, നേരത്തെയൊന്നും അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരു മരുന്ന് നമ്മൾ ഡിസ്കവർ ചെയ്താൽ തന്നെയും അത് നമ്മൾ പരീക്ഷിക്കുന്ന സമയത്ത് പല വിധത്തിലുള്ള പാർശ്വഫലങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ അത് ഫെയിലാകാം. അങ്ങനെ ഒരുപാട് റിസ്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എ ഐയുടെ വരവോട് കൂടിയിട്ട് ആ ഒരു സംഭവം അങ്ങനെ മാറിയിരിക്കുകയാണ്. അത് മാത്രമല്ല, സമയം പകുതിയായി കുറയുന്നു എന്നുള്ളതും ഇതിന്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വശം തന്നെയാണ്. ഈ വർഷങ്ങൾ എടുത്തിരുന്ന ലാബ് ടെസ്റ്റിംഗ് ഘട്ടങ്ങളെ ഇപ്പോൾ ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അതും എ ഐയുടെ സഹായത്തോട് കൂടിയിട്ട്. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മുടെ എ ഐ ഹീറോ ആകുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ പരിചിതമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. അതായത് അപരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ മാപ്പ് നോക്കാതെ ഓരോ വഴിയിലൂടെയും ഓടിച്ചു നോക്കി വഴി കണ്ടെത്താനായിട്ട് ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? സമയം ഒരുപാട് പോകുമല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ഡ്രഗ്സൊക്കെ ഡിസ്കവർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിലുള്ള ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുകയും, അത് നമുക്ക് പരിചിതമല്ലാത്ത ഒരു വഴിയിലൂടെ പോകുന്ന സമയത്ത് ഏറ്റവും വേഗമേറിയതും ട്രാഫിക് ഇല്ലാത്തതുമായിട്ടുള്ള വഴി നമ്മുടെ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുമല്ലേ. അപ്പൊ മരുന്ന് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ നമ്മുടെ എ ഐ ചെയ്യുന്നത് ഇതേ കാര്യം തന്നെയാണ്. തെറ്റായിട്ടുള്ള വഴികളൊക്കെ ഒഴിവാക്കി വളരെ കൃത്യമായിട്ടുള്ള മരുന്നിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാനായിട്ട് സയന്റിസ്റ്റുകൾക്ക് എ ഐ വഴി കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ എ ഐ ഈ ഒരു മരുന്ന് നിർമ്മാണത്തിൽ സഹായിക്കുന്നത് എന്നുള്ള ഒരു കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാനുണ്ട്. ചെറിയൊരു ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
3: കൊളംബിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ദിത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
4: മിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
5: ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

അരവിന്ദേ ആഘോഷം. അപ്പം മരുന്ന് നിർമ്മാണത്തിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർജെ അനുഷ. വെറും ഒരു കമ്പ്യൂട്ടറിൽ പുതിയൊരു മരുന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുമോ എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ടായിരിക്കും. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതെ എന്ന് തന്നെയാണ് പറയാനുള്ള ആൻസർ കേട്ടോ. ഇൻസിലിക്കോ മെഡിസിൻ എന്ന കമ്പനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ശ്വാസകോശ രോഗങ്ങൾക്കുള്ള ഒരു പുതിയ മരുന്ന് വികസിപ്പിച്ചെടുക്കുകയുണ്ടായി. സാധാരണ 4 മുതൽ 5 വർഷം കൊണ്ടെടുക്കുന്ന ആ ഒരു ഘട്ടം, ആ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്ന ഘട്ടങ്ങളെ AI വെറും 18 മാസം കൊണ്ടാണ് കംപ്ലീറ്റ് ആക്കിയത് കേട്ടോ. ഇപ്പോൾ ഈ മരുന്ന് മനുഷ്യർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വൈകാതെ അത് നിലവിൽ വരും എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് കോവിഡ് കാലത്തെ അടിയന്തര മരുന്നിനെ പറ്റിയിട്ട്. ഈ കോവിഡ് മഹാമാരിയുടെ സമയത്ത് പെട്ടെന്ന് പുതിയൊരു മരുന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മരുന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറെ വർഷങ്ങൾ കൊണ്ടുള്ള ഒരു കഠിനാധ്വാനവും അതുപോലെ തന്നെ ചെലവേറിയതുമായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. പക്ഷെ കോവിഡ് വളരെ പെട്ടെന്നാണ് പൊട്ടിപ്പുറപ്പെട്ടല്ലേ. അപ്പൊ ആ ഒരു സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ മരുന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു AI നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബെനിവോളന്റ് AI എന്ന കമ്പനി നിലവിലുള്ള 1000 മരുന്നുകളുടെ ഡാറ്റാബേസ് പരിശോധിച്ച്, അതും AI വഴി പരിശോധിച്ച് മിനിറ്റുകൾക്കുള്ളിലാണ് അതിനുള്ള ആൻസർ നൽകിയത്. ഈ സന്ധിവാതത്തിന് ഉപയോഗിക്കുന്ന ബാരിസിറ്റിനിബ് എന്ന മരുന്ന് കോവിഡ് രോഗികൾക്കും ഫലപ്രദമാണെന്ന് AI കണ്ടെത്തി കൊടുക്കുകയുണ്ടായി. ഇത് പിന്നീട് ഡോക്ടേഴ്സ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇനി മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീനുകളുടെ ഘടന മനസ്സിലാക്കുക എന്നുള്ളത് ഈ ശാസ്ത്ര ലോകത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരു പ്രോട്ടീന്റെ ഘടന കണ്ടെത്താനായിട്ട് വർഷങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന സ്ഥാനത്ത് ഗൂഗിളിന്റെ ആൽഫ ഫോൾസ് എന്ന AI സിസ്റ്റം 10,00,000 പ്രോട്ടീനുകളുടെ 3D രൂപം നിമിഷങ്ങൾക്കുള്ളിലാണ് വരച്ചു കാട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് ക്യാൻസറിനും മറ്റു അസുഖങ്ങൾക്കുമുള്ള മരുന്ന് കണ്ടെത്തൽ വളരെ എളുപ്പമാക്കി എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ AI വന്നതോടുകൂടിയിട്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടായതെന്ന് നോക്കുകയാണെങ്കിൽ ചെലവ് കുറയ്ക്കാനായിട്ട് സാധിച്ചു. ഒരു സാധാരണ മരുന്ന് വികസിപ്പിക്കാൻ ഏകദേശം 1,00,000 വേണം. AI ഉപയോഗിക്കുമ്പോൾ ഗവേഷണ ചെലവിൽ 30 മുതൽ 50% വരെ കുറവ് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പരീക്ഷണശാലയിലും മൃഗങ്ങൾക്ക് ഒരു ആശ്വാസമാണ് കേട്ടോ. ഈ ലാബുകളിലൊക്കെ മൃഗങ്ങളെ വെച്ചിട്ട് നടത്തുന്ന പ്രാഥമിക പരീക്ഷണങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു AI സിമുലേഷനുകളെ സഹായിക്കാറുണ്ട്. അതുമാത്രമല്ല, ഭാവിയിൽ എല്ലാവർക്കും ഒരേ മരുന്നിന് പകരമായിട്ട് ഓരോരുത്തരുടെയും DNA പരിശോധിച്ച് അവർക്ക് മാത്രം അനുയോജ്യമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള മരുന്നുകൾ തയ്യാറാക്കാനും AI സഹായിക്കും. അപ്പൊ സംഗതി അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പോൾ AI വന്നതോടുകൂടിയിട്ട് ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ ഈ ഒരു ഈ മരുന്ന് നിർമ്മാണത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇനി ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാം. ഒരു കുട്ടി ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
5: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം കേട്ടോണ്ടിരിക്കുന്നത് ലൗഡ് സ്പീക്കർ ആണ്. വിത്ത് മീ ആർ ജെ അനൂഷ. 2020 ജപ്പാനിലെ എക്സെൻഷ്യ എന്ന കമ്പനി മനുഷ്യരിൽ പരീക്ഷിക്കാൻ തുടങ്ങിയ DSP-1181 എന്ന മരുന്നിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? പറഞ്ഞുതരാം. ഇത് ആക്ച്വലി മനുഷ്യരല്ല, കംപ്ലീറ്റ് ആയിട്ടും ഒരു AI അൽഗോരിതം ഡിസൈൻ ചെയ്ത ആദ്യത്തെ മരുന്നാണ് കേട്ടോ. മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള, അതായത് ഈ OCD ഉള്ള ആളുകൾക്ക് ഈ ഒരു മരുന്ന് കണ്ടെത്താനായിട്ട് AI എടുത്തത് വെറും 12 മാസത്തിൽ താഴെ സമയം മാത്രമാണ്. സാധാരണ ഇതിന് 4 മുതൽ 5 വർഷം വരെ എടുക്കുമായിരുന്ന സ്ഥാനത്താണ് കേട്ടോ നമ്മുടെ AI വെറും 12 മാസം കൊണ്ട് അത് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. ഈ മരുന്നിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ശരീരത്തിലെ സെറോട്ടോണിൻ 5-HT1A റിസപ്റ്ററിൽ ഒരു ആഗോണിസ്റ്റ് ആയിട്ട്, അതായത് സെറോട്ടോണിന്റെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനായിട്ടാണ് ഈ ഒരു തന്മാത്ര രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. തലച്ചോറിലെ ചിന്തകളെയും അതുപോലെ തന്നെ വികാരങ്ങളെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സെറോട്ടോണിന്റെ അളവ് ക്രമീകരിച്ച് ഈ OCD, അതായത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉള്ള ലക്ഷണങ്ങൾ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു മെഡിസിൻ കൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഉപയോഗിച്ച AI സാങ്കേതിക വിദ്യയെ പറ്റി പറയുകയാണെങ്കിൽ, UK ആസ്ഥാനമായിട്ടുള്ള എക്സെൻഷ്യ കമ്പനിയുടെ സെന്റർ കെമിസ്റ്റ് എന്ന AI പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു മരുന്ന് തന്മാത്ര നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോടിക്കണക്കിന് രാസഘടകങ്ങൾ പരിശോധിച്ച ഏറ്റവും യോജിച്ച തന്മാത്ര സെക്കൻഡുകൾക്കുള്ളിൽ ഫിൽട്ടർ ചെയ്യാനായിട്ട് ഇതിന് സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് വശം. അതുപോലെ തന്നെ എക്സെൻഷ്യയുടെ AI പ്ലാറ്റ്ഫോമും ജപ്പാനിലെ സുബിടോമോ ഡൈനിപ്പോൺ ഫാർമയുടെ മരുന്ന് ഗവേഷണ പരിചയവും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു മെഡിസിൻ വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: കൊല്ലങ്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഒരു ചെറിയ പാരസെറ്റാമോൾ ഗുളികയ്ക്ക് പിന്നില് മനുഷ്യരാശിയുടെ വർഷങ്ങളുടെ അധ്വാനമുണ്ടെന്നറിയോ?

പിന്നീട് മാറുകയുണ്ടായി. കമ്പ്യൂട്ടർ സ്ക്രീനിലും മരുന്നുകളുടെ 3D മാതൃകകൾ നിർമ്മിച്ച് പരീക്ഷിക്കാനായിട്ട് സയന്റിസ്റ്റുകൾക്ക് ഇങ്ങനെ സാധിച്ചു. പക്ഷെ ഇതിനൊക്കെ വലിയ പരിമിതികളും അന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം 1990s ലോകത്ത് ഡാറ്റയുടെ ഒരു വൻ പ്രവാഹം തന്നെ ഉണ്ടായി. മനുഷ്യന്റെ DNA ഘടന കണ്ടെത്തിയ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഒക്കെ ഇതിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ ഇത്രയും വലിയ ഡാറ്റ ശേഖരം മനുഷ്യർക്ക് തനിയെ പരിശോധിച്ചു തീർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതോടു കൂടിയിട്ടാണ് മെഷീൻ ലേണിംഗ് രംഗത്തേക്ക് വരുന്നത്. ലക്ഷക്കണക്കിന് കെമിക്കൽ കോമ്പിനേഷനുകൾ സ്കാൻ ചെയ്ത് ഏതാണ് മികച്ചത് എന്ന് കണ്ടെത്താനായിട്ട് കമ്പ്യൂട്ടറുകള് സയന്റിസ്റ്റുകളെ അങ്ങനെ സഹായിച്ചു തുടങ്ങി. ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ചെറിയ കുട്ടിയെ പഴങ്ങൾ കാണിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ചുവന്ന നിറത്തിൽ ഉരുണ്ട ആകൃതിയുള്ളത് ആപ്പിൾ ആണെന്ന് പറയുമല്ലേ. പിന്നീട് ആ കുട്ടി വേറൊരു ആപ്പിൾ കാണുന്ന സമയത്ത് അതിന് മുൻപ് കണ്ട ആപ്പിളിന്റെ അതേ നിറവും ആകൃതിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടത് ആപ്പിൾ ആണ് എന്ന് സ്വയം തിരിച്ചറിയുന്നു. അപ്പൊ മെഷീൻ ലേണിംഗും ഇങ്ങനെ തന്നെയാണ്. അതായത് കമ്പ്യൂട്ടറിൽ നമ്മൾ ആയിരക്കണക്കിന് വിവരങ്ങൾ നൽകുന്നുണ്ട്. കമ്പ്യൂട്ടർ സ്വയം ഡേറ്റ പാറ്റേണുകൾ പഠിച്ചെടുക്കുകയും ഭാവിയിൽ പുതിയൊരു ഡേറ്റ കാണുന്ന സമയത്ത് അത് എന്താണ് എന്ന് കൃത്യമായിട്ട് പ്രവചിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗ് ഇവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കുകയാണെങ്കിൽ, ആദ്യം തന്നെ ഇൻപുട്ട് ഡേറ്റയാണ്. അതായത് ലക്ഷക്കണക്കിന് വിവരങ്ങള്, ചിത്രങ്ങള്, അതുപോലെ തന്നെ കണക്കുകളൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നൽകുന്നു. അതിനുശേഷം രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് പാറ്റേണുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ നൽകിയ ഡേറ്റയിൽ എന്തൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിനുശേഷമാണ് പ്രെഡിക്ഷൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്. പുതിയൊരു സാഹചര്യം വരുന്ന സമയത്ത് മുൻപ് പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് കമ്പ്യൂട്ടർ ശരിയായിട്ടുള്ള തീരുമാനം ഇവിടെ എടുക്കുന്നു. അപ്പൊ ഇത്രയും പ്രോസസ്സിലൂടെയാണ് മെഷീൻ ലേണിംഗ് നടക്കുന്നത്. ഇനി നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു ഉദാഹരണം കൂടി പറയാം. നമ്മൾ കൂടുതൽ സമയം കാണുന്ന വീഡിയോസ്, അതായത് കൂടുതലും നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ കാണുന്ന വീഡിയോസ് ഉണ്ടാകും അല്ലെ, ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും. അപ്പോൾ ഈ വീഡിയോകളൊക്കെ നിരീക്ഷിച്ച് നമുക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ള പുതിയ വീഡിയോകൾ ആപ്പ് സ്വയം കാട്ടിത്തരുന്നത് ഈ ഒരു മെഷീൻ ലേണിംഗ് വഴിയിട്ടാണ്. അതുപോലെ തന്നെ ജിമെയിലിലെ സ്പാം ഫിൽട്ടർ, അതായത് ഈ ഒരു സ്പാം ഫിൽട്ടർ വരുന്നത് വ്യാജ മെയിലാണോ അല്ലയോ എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ സ്പാം ഫോൾഡറിലേക്ക് മാറ്റുന്നത് മെഷീൻ ലേണിംഗ് ആണ്. അത് കൂടാതെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പെട്ടെന്ന് അപരിചിതമായ എന്തെങ്കിലും വലിയൊരു ഇടപാട് നടക്കുകയാണെങ്കിൽ ബാങ്ക് അത് തടയുന്നത് ബാങ്കിങ് സിസ്റ്റത്തിലെ മെഷീൻ ലേണിംഗ് സുരക്ഷ കാരണമാണ്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും മെഷീൻ ലേണിംഗ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഈ ഒരു ഉദാഹരണം വഴി മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ മെഷീൻ ലേണിംഗ് എന്ന് കേൾക്കുമ്പോൾ വലിയ എന്തോ സങ്കീർണമായിട്ടുള്ളൊരു സംഗതിയാണ് എന്ന് വിചാരിക്കേണ്ട. നമ്മൾ മനുഷ്യർ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടർ നൽകുന്ന വിവരങ്ങൾ, അതായത് ഡേറ്റയിൽ നിന്ന് കാര്യങ്ങളൊക്കെ സ്വയം പഠിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡ്രഗ് ഡിസ്കവറിയിൽ ലക്ഷക്കണക്കിന് മരുന്ന് തന്മാത്രകളുടെ വിവരങ്ങൾ നമ്മൾ കമ്പ്യൂട്ടറിന് നൽകുന്നുണ്ട്. അപ്പൊ മെഷീൻ ലേണിംഗ് അത് പഠിച്ച് ഈ തന്മാത്രയ്ക്ക് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുണ്ട്, അങ്ങനെ സ്വയം പറഞ്ഞ് കണ്ടെത്തി സയന്റിസ്റ്റുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതായത് കമ്പ്യൂട്ടറിൽ സ്വന്തമായിട്ട് വിവേകവും ബുദ്ധിയും നൽകുന്ന ഒരു വിദ്യയാണ് ഈ ഒരു മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ലൗഡ് സ്പീക്കറിൽ ഒരു ചെറിയ ബ്രേക്ക് ആണ്. സ്റ്റേ ട്യൂൺ.

ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. നെക്സ.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. യെസ്, അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് ലൗഡ് സ്പീക്കർ ആണ് വിത്ത് മീ ആർജെ അനുഷ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ മെഷീൻ ലേണിങ്ങും ഒന്നാണ് എന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ AI എന്നത് ഒരു വലിയ ആശയവും അതിനുള്ളിലെ ഒരു ചെറിയ ഭാഗം, ഒരു ചെറിയ കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ചെറിയ ഒരു ആശയം നടപ്പിലാക്കാനുള്ള വഴിയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വാഹനം എന്ന് പറയുമ്പോൾ അതിൽ കാറും ബൈക്കും സൈക്കിളും ഒക്കെ ഉൾപ്പെടുവല്ലേ. എന്നാൽ കാർ എന്നത് ആ വാഹനങ്ങളിൽ ഒരു പ്രത്യേക തരം മാത്രമാണ്. ഇവിടെ AI എന്നത് വാഹനം പോലെ ഒരു വലിയ ആശയമാണ് എങ്കിൽ മനുഷ്യനെ പോലെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ഏത് സാങ്കേതിക വിദ്യയും AI ആണ്. മെഷീൻ ലേണിംഗ് എന്നത് അതിലെ കാറ് പോലെ ആ ബുദ്ധി വികസിപ്പിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയാണ് എന്ന് മാത്രം. അപ്പോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ മനുഷ്യനെ പോലെ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടാകുക എന്ന വലിയ സ്വപ്നമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആ സ്വപ്നത്തിലേക്ക് എത്താൻ കമ്പ്യൂട്ടറിൽ നമ്മൾ നൽകുന്ന പരിശീലനമാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടറിൽ സ്വന്തമായിട്ട് അനുഭവം കൊണ്ട് കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ് നൽകുന്നത് മെഷീൻ ലേണിംഗും ആ പഠിച്ച അറിവ് വെച്ച് മനുഷ്യനെ പോലെ തീരുമാനങ്ങൾ എടുക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമാണ്. ഇനി ഈ ഒരു മെഷീൻ ലേണിംഗിനെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാം കേട്ടോ. സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ്, അത് കൂടാതെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു അധ്യാപകന്റെ ശിക്ഷണത്തിൽ പഠിക്കുന്നത് പോലെ കമ്പ്യൂട്ടറിൽ നൽകുന്ന ഡേറ്റയ്ക്കൊപ്പം അതിന്റെ ഉത്തരവും കൂടി നൽകുന്നു. അതായത് ഒരു കുട്ടിയെ ആപ്പിളിന്റെയും ഓറഞ്ചിന്റെയും ചിത്രങ്ങൾ കാണിച്ചിട്ട് ഇത് ആപ്പിൾ ആണ്, ഇത് ഓറഞ്ച് ആണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്നു. പിന്നീട് പുതിയൊരു ആപ്പിളിന്റെ ചിത്രം കാണിക്കുന്ന സമയത്ത് മുൻപ് പഠിച്ച അറിവ് വെച്ചിട്ട് ആ കുട്ടി ആപ്പിൾ ആണ് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉപയോഗത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ജിമെയിലിൽ വരുന്ന മെയിലുകൾ സ്പാം ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്ന രീതി. അടുത്തത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. അതെന്താണെന്ന് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, സഹായമില്ലാതെ സ്വയം പാറ്റേണുകൾ കണ്ടെത്തി തരംതിരിക്കുന്ന രീതിയാണ്. അതായത് കമ്പ്യൂട്ടറിൽ നൽകുന്ന ഡേറ്റയിൽ ഉത്തരങ്ങൾ ഉണ്ടായില്ല, ഡേറ്റയിലുള്ള സാമ്യതകളും വ്യത്യാസങ്ങളും ഒക്കെ വെച്ച് കമ്പ്യൂട്ടർ സ്വയം അവയെ കൂട്ടങ്ങളായിട്ട് തരംതിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടിയുടെ മുന്നിൽ പേര് പറയാതെ കുറേ മിഠായികളും ചോക്ലേറ്റ്സും ഒക്കെ നമ്മൾ കൂട്ടിവെക്കുന്നു. കുട്ടിയോട് അവ തരംതിരിക്കാനായിട്ട് പറയുകയാണെങ്കിൽ അവയുടെ നിറവും വലിപ്പവും ആകൃതിയും ഒക്കെ നോക്കിയിട്ട് ആ കുട്ടി മിഠായികളെ ഒരു ഭാഗത്തും ചോക്ലേറ്റുകളെ മറ്റൊരു ഭാഗത്തേക്കും സ്വയം മാറ്റിവെക്കും. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ ഒരു ഉപയോഗത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകൾ, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയിട്ടുള്ള ആപ്പുകളിൽ ഉപഭോക്താക്കളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ആളുകളെ പല ഗ്രൂപ്പായിട്ട് തരംതിരിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത ഒരു തരമാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതെന്താന്ന് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഈ തെറ്റുകളും ശരികളും ഒക്കെ ചെയ്ത് സമ്മാനങ്ങളും ശിക്ഷണങ്ങളും വഴി പഠിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇതിന്റെ പ്രവർത്തനത്തെ പറ്റി പറയുകയാണെങ്കിൽ, കമ്പ്യൂട്ടറിൽ മുൻകൂട്ടി ഡേറ്റ ഒന്നും നമ്മൾ നൽകുന്നില്ല. ഇതൊരു സാഹചര്യത്തിൽ ഇറങ്ങി പല ശ്രമങ്ങൾ നടത്തുന്ന സമയത്ത്, ഇപ്പൊ ശരിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു റിവാർഡ് ലഭിക്കും, അതുപോലെ തന്നെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പെനാൽറ്റി, ശിക്ഷ ലഭിക്കും. അപ്പൊ ഇതിലൂടെ ഏറ്റവും കൂടുതൽ റിവാർഡ് കിട്ടുന്ന ശരിയായ വഴി കമ്പ്യൂട്ടർ അങ്ങനെ സ്വയം പഠിച്ചെടുക്കുന്ന ഒരു രീതിയാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു വീഡിയോ ഗെയിം കളിക്കാനായിട്ട് പഠിക്കുന്നത് പോലെ തന്നെയാണ്. ആദ്യമൊക്കെ കളി തോൽക്കും, പക്ഷേ കളിച്ച് കളിച്ച് ഏതൊക്കെ നീക്കങ്ങളാണ് ജയിക്കാൻ സഹായിക്കുക എന്ന് നമ്മൾ സ്വയം പഠിച്ചെടുക്കും. അപ്പോൾ ഇതിന്റെ ഉപയോഗം എവിടേക്കാണ് വന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, ഈ സ്വയം ഓടുന്ന കാറുകൾ ഉണ്ടാവുമല്ലോ, അതായത് സെൽഫ് ഡ്രൈവിംഗ് കാഴ്സ്, പിന്നെ റോബോട്ടുകൾ, ചെസ് കളിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാംസുകളൊക്കെയും ഈ ഒരു റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടറുകൾ നമ്മളെ പോലെ കാര്യങ്ങൾ പഠിക്കുന്നത് മൂന്ന് രസകരമായിട്ടുള്ള വഴികളിലൂടെയാണ്. അതെന്തൊക്കെയാണ് എന്നാണ് ഡീറ്റെയിൽ ആയിട്ട് കേട്ടത്. ഒരു ചെറിയ ബ്രേക്കാണ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. അപ്പൊ നമ്മളെ മെഷീൻ ലേണിംഗിന്റെ പ്രധാനപ്പെട്ട മൂന്ന് മെത്തേഡ്സുകൾ രീതികളാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ മരുന്ന് നിർമ്മാണത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ എങ്ങനെയാണ് മെഷീൻ ലേണിംഗ് സയന്റിസ്റ്റുകൾക്ക് സഹായകരമാകുന്നത് എന്നതാണ് അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നിന്നങ്ങ് സ്റ്റാർട്ട് ചെയ്യാല്ലേ. അപ്പൊ ഇവിടെ തന്മാത്രകളെ ഫലപ്രാപ്തിയും വിഷാംശവും ഒക്കെ മുൻകൂട്ടി പ്രവചിക്കുക എന്നുള്ളതാണ് ഈ ഒരു മെഷീൻ ലേണിംഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, മുൻകാലങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള ആയിരക്കണക്കിന് മരുന്നുകളുടെ വിവരങ്ങളും അവ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കിയ ഫലങ്ങളും പാർശ്വഫലങ്ങളും ഒക്കെ കമ്പ്യൂട്ടറിന് പഠിക്കാനായിട്ട് നൽകും. അതിനുശേഷം ഈ മരുന്ന് നിർമ്മാണത്തിൽ ഇതെങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് നോക്കുകയാണെങ്കിൽ ഗുണം പ്രവചിക്കലേ, അതാണ് ആദ്യത്തെ പടി. ഒരു പുതിയ തന്മാത്ര രോഗകാരിയായിട്ടുള്ള പ്രോട്ടീനുമായിട്ട് കൃത്യമായിട്ട് കൂടിച്ചേരുമോ, അതാണ് ഇവിടെ ആദ്യം തന്നെ പ്രവചിക്കുന്നത്. അതിനുശേഷം പാർശ്വഫലങ്ങൾ കണ്ടെത്തും. ഈ തന്മാത്ര ശരീരത്തിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ കരളിനോ ഹൃദയത്തിനോ കേടുപാടുകൾ വരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാർശ്വഫലങ്ങൾ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പരീക്ഷണശാലയിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ AI പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഇങ്ങനെയാണ് മരുന്നുകളെ കണ്ടെത്തുന്നതിൽ സഹായിക്കുന്നത്. അടുത്തത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എങ്ങനെ ഹെൽപ്ഫുൾ ആകുന്നു എന്ന് നോക്കാം. ഇവിടെ ഇതിന്റെ ലക്ഷ്യം എന്താ നോക്കുകയാണെങ്കിൽ, കോടിക്കണക്കിന് ഡേറ്റയിൽ നിന്ന് പുതിയതരം രോഗ പാറ്റേണുകളും തന്മാത്ര കൂട്ടങ്ങളും കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇനി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, ഉത്തരങ്ങൾ ഒന്നും നൽകാം. രോഗികളുടെ വലിയ ഡേറ്റാബേസ് അല്ലെങ്കിൽ കോടിക്കണക്കിന് കെമിക്കൽ കോമ്പിനേഷനുകളോ കമ്പ്യൂട്ടറിന് നൽകുന്നു. അത് സ്വയം സാമ്യതകൾ കണ്ടെത്തി അവയെ തരംതിരിക്കുന്നു. അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇനി മരുന്ന് നിർമ്മാണത്തിൽ ഇത് എങ്ങനെയാണ് ഉപയോഗകരമാകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, രോഗികളെ തരംതിരിക്കും. അതുപോലെ തന്നെ മരുന്ന് പുനരുപയോഗം, ഈ വിപണിയിലുള്ള പഴയ മരുന്നുകളുടെ രാസഘടന പരിശോധിച്ച് ഈ പഴയ മലേറിയ മരുന്നിന് പുതിയൊരു വൈറസിനെ തടയാനുള്ള ശേഷിയുണ്ട് എന്ന തരത്തിലുള്ള പുതിയ ബന്ധങ്ങൾ കണ്ടെത്തുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റേജ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ്. അതെങ്ങനെ മരുന്ന് നിർമ്മാണത്തിൽ ഉപയോഗപ്രദമാകുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, കംപ്ലീറ്റ് ആയിട്ടും പുതിയതും അനുയോജ്യവുമായിട്ടുള്ള മരുന്ന് തന്മാത്രകളെ സ്വയം ഡിസൈൻ ചെയ്യുകയാണ് ഇവിടെ ലക്ഷ്യം. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഗെയിം കളിക്കുന്നത് പോലെ AI സ്വന്തമായിട്ട് പുതിയ തന്മാത്രകൾ നിർമ്മിക്കുന്നു. ഇപ്പോൾ നല്ല ഘടനയാണെങ്കിൽ അതിന് പോസിറ്റീവ് മാർഗം, ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഘടനയാണെങ്കിൽ നെഗറ്റീവ് മാർഗം നൽകുന്നതായിരിക്കും. അപ്പോൾ മരുന്ന് നിർമ്മാണത്തിന്റെ ഉപയോഗത്തെ പറ്റി നോക്കുകയാണെങ്കിൽ 3D ഡ്രഗ് ഡിസൈൻ ആണ്. അതായത് രോഗത്തിന് കൃത്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള പ്രകൃതിയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത പുതിയ മരുന്ന് തന്മാത്രകളുടെ ഒരു 3D രൂപം AI സ്വയം ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ എക്സെൻഷ്യ, ഇൻസിലിക്കോം മെഡിസിൻ തുടങ്ങിയിട്ടുള്ള കമ്പനികൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പുതിയ മരുന്നുകളെ വികസിപ്പിച്ചെടുത്തത് ഈ ഒരു രീതി ഉപയോഗിച്ചിട്ടാണ്. അപ്പോ മരുന്ന് കണ്ടുപിടിക്കുന്നതിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം എത്രത്തോളമാണ് എന്നുള്ള ഒരു കാര്യമായിരുന്നു നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ലൗഡ് സ്പീക്കർ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ എന്താ ഗുഡ് ബൈ പറയുകയാണ്. ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ഉണ്ടവയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്പ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: Time check. Studio clock ലിപ്പോൾ സമയം കൃത്യം 4 മണി.

நமஸ்காரம், வெரி குட் குட் ஈவினிங் அண்ட் வெல்கம் டு ஆஸ்பிரேயா பிரீமியர் லீக் ஆன் ஆஸ்பிரேயா எஃப்எம் 19 நாடினொப்பம் நாட்டார்க்கொப்பம். ஏபிஎல்லும் ஆயிட்ടതായി ഒരു മനോഹരമായ വൈകുന്നേരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, ആർജെ അനൂഷയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ലൗഡ് സ്പീക്കറൊക്കെ കേട്ട് ചെറുതായിട്ട് ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ ഉറക്കം തൂങ്ങലും ബോറടിയൊക്കെ മാറ്റാനായിട്ട് ഒരു അടിപൊളി ഗെയിമൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഏപിഎല്ലിൽ ഞാൻ ദാ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഗെയിമിന് മസ്റ്റ് ആയിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ദാ എടുത്തു പറയുകയാണ്. കാരണം നമ്മുടെ കൊട്ടാരകര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഇവിടെ കാത്ത് കാത്ത് നിങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ അറിയിക്കുകയാണെങ്കിലും മാത്രമേ ആ ഒരു ഭാഗ്യം തുണയ്ക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. എല്ലാ ഫ്രൈഡേയ്സിലും നമ്മൾ ലക്കി ഡ്രോയിലൂടെയാണ് ആ ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതിയെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഗെയിം എന്ത് തന്നെയാണെങ്കിലും മസ്റ്റായിട്ട് ആ ഒരു സ്പിരിറ്റോട് കൂടി തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. ഗെയിം എന്താണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല കുതിർത്ത് കുളിർന്ന് നിൽക്കുന്ന ഒരു വൈകുന്നേരം കൂടിയാണ്. അപ്പോൾ കേൾക്കാൻ പറ്റിയ നല്ലൊരു പാട്ട് കേട്ടാലോ. കീപ് ഓൺ ലിസണിങ് ടു ആസ്പ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനൂഷ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4:15 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ രണ്ട് നല്ല അടിപൊളി പാട്ടുകൾ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ആശ്രയ പ്രീമിയർ ലീഗിലേക്ക്. അപ്പോൾ ഇന്ന് എന്ത് ഗെയിമാണെന്ന് അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷയും ക്യൂരിയോസിറ്റിയും ഒക്കെ എല്ലാവരുടെയും മൈൻഡിലുണ്ടാകും. ഇന്നത്തെ ഗെയിം എന്താണെന്ന് പറയുന്നതിന് മുൻപ് ഈ ഒരു വീക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. അതായത് ഈ ഒരു വീക്ക് നമ്മൾ ബോൺ ആൻഡ് ജോയിൻറ്റ് വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒന്ന് ഓടാനും നടക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ നമ്മളെ പ്രാപ്തരാക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ബലമുള്ള അസ്ഥികളും സന്ധികളുമാണ്, ബോൺസും ജോയിൻസും ഒക്കെയാണല്ലേ. പക്ഷേ പലപ്പോഴും ഇവിടെ ആരോഗ്യ

ആരോഗ്യകരമായ എല്ലുകൾക്കും സന്ധികൾക്കും ആവശ്യമുള്ള പ്രധാനപ്പെട്ട വൈറ്റമിൻ ഏതാണ് എന്നതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ആരോഗ്യകരമായിട്ടുള്ള ബോൺസിനും ജോയിൻസിനും ആവശ്യമുള്ള പ്രധാനപ്പെട്ട വൈറ്റമിൻ ഏതാണ്? അപ്പോൾ വേഗം തന്നെ ആ വൈറ്റമിൻ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വേഗം കണ്ടെത്തി ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0424291909 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526496490 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർജെ അനുഷ. അപ്പോൾ ഈ ഒരു വീക്ക് നമ്മൾ നാഷണൽ ബോൺ ആൻഡ് ജോയിന്റ് വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ഇങ്ങനെ APLലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, എല്ലുകൾക്കും സന്ധികൾക്കും ആവശ്യമുള്ള പ്രധാന വൈറ്റമിൻ ഏതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഡ്രോപ്പ് ആയ സ്ഥിതിക്ക് മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും ആൻസർ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9562664909090 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയച്ചുകൊണ്ടും നിങ്ങളുടെ ആൻസേഴ്സ് അറിയിക്കേണ്ടത്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് കുഞ്ഞുപിള്ളച്ചേട്ടനാണ്. കുഞ്ഞുപിള്ളച്ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ആൻസർ വൈറ്റമിൻ ഡി എന്നുള്ളൊരു ആൻസറാണ്. ഓക്കെ, ആൻഡ് അർച്ചന, വരുൺ, ഐശ്വര്യ, അനുഗ്രഹ, സാവിത്രി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും വൈറ്റമിൻ ഡി എന്ന് തന്നെയാണ്. ആൻഡ് ശ്രീകല, ഉണ്ണി, അനുപമ, അനന്യ, ജെയിൻ, അലീന എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും വൈറ്റമിൻ ഡി എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഡാനിമോൾ ആൻഡ് ഭാഗ്യലക്ഷ്മി എന്നിവർ ചേർന്നിട്ടാണ് വൈറ്റമിൻ ഡി എന്നുള്ളൊരു ആൻസർ തന്നെയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരേപോലെ നമുക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ, എല്ലുകൾക്കും സന്ധികൾക്കും ആവശ്യമുള്ള പ്രധാനപ്പെട്ട വൈറ്റമിൻ ഏതാണ് എന്ന ക്വസ്റ്റിൻ്റെ ആൻസർ അയച്ചിരിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള അസ്ഥി ഏതാണ്? ഏറ്റവും നീളമുള്ള അസ്ഥി ഏതാണ് എന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474291909 എന്ന നമ്പറിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526496909 എന്ന നമ്പറിലേക്ക്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Sheenavum vilarchiyum verum talarchiyalla ningalude shariram endo parayan shramikkunnathaanu.
3: Rakthasambandhamaya rogangalkku ini vidagdha chikitsa Assisia Medical College Hospitalil. Clinical hematologistum hemato-oncologistumaya Dr. Preethi Susinte sevanam ella chovvelli divasangalilum ravile 8:30 mudal vaikittu 3:30 vare labhyamaanu.
4: Assisia Medical College, Miyannur, Kollam.
5: Driving ini koodal മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
6: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, ആയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുമതിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള അസ്ഥി ബോൺ ഏതാണ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ചോദ്യത്തിന് ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ.
6: ഹലോ,
5: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ?
6: ഇത് കുന്നത്തൂർന്ന് സുധർമ്മ ചേച്ചിയാണ്.
5: എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ? കുന്നത്തൂർ മഴയൊക്കെ ഉണ്ടോ?
6: നല്ല വിശേഷം,
5: നന്നായിട്ടൊക്കെ പോകുന്നു. മഴയാണല്ലേ, മൊത്തത്തിലൊരു മഴമയമാണ്. ഓക്കെ, വീട്ടിലൊക്കെ എങ്ങനെയാ, വെള്ളം നിൽക്കാറുണ്ടോ? ഭയങ്കര കാറ്റാണ്, ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും സേഫ് ആയിട്ട് ഇരിക്കുക
6: കേട്ടോ.
5: ഓക്കെ, അപ്പൊ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള അസ്ഥി ഏതാണ് എന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസർ ഇങ്ങ് പോരട്ടെ. തുടയസ്ഥി. തുടയല്? ഉറപ്പാണോ? അത് ജസ്റ്റ് ഒന്ന് സ്വന്തം ബോഡി അനലൈസ് ചെയ്തിട്ട് പറഞ്ഞ ആൻസർ ആണോ? ഏകദേശം അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും സുധർമ്മ ചേച്ചി പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഹാപ്പി ആയോ? ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും കുന്നത്തൂരിൽ നിന്നും സുധർമ്മ ചേച്ചി വിളിച്ചിട്ട് ഇതാ കറക്റ്റ് ആൻസർ അറിയിച്ചിരിക്കുകയാണ്. എഫീമർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് കൂടി നോക്കാം. സാവിത്രി, സഹദേവൻ, ശ്രീകല, തങ്കമണി ടീച്ചർ, ഐശ്വര്യ, അനുഗ്രഹ, വിഷ്ണു, ഷെമി, അർച്ചന, വരുൺ, എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് തുടയല്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഫീമർ തുടയല്ലാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്: എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന മിനറൽ ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. വൈറ്റമിൻ ഏതാന്ന് നമുക്കറിയാം, വൈറ്റമിൻ ഡി ആണ് ഈ ചോദ്യം. മിനറൽ ഏതാണ് എന്നുള്ളതാണ്, എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന മിനറൽ ഏതാണ്. അപ്പോൾ വേഗം തന്നെ ആൻസർ കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474291 9090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 90 എന്ന നമ്പറിലേക്കാണ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Air ticket um visa yum ini mithamaya nirakkil. Campus Travels Kottarakara. Contact 9985873115.
3: Moonamenmiyude crunch aarogyathinte punch.
2: August 1 mudhal September 15 vare Kerala Kashvandi Vigasana Corporation vaga offerukalde perumala.
3: Endanalle ee divasangalil ettu migachu ulpannangal van vilakuravil Kerala Cash Outletukalil ninnum franchisegalil ninnum ningalkku vaangam.
2: Kerala Cash നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: പത്താം വാർഷികത്തിന്റെ നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റർ ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും ബമ്പർ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സെന്റ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

0: അപ്പോ ബോൺ ആൻഡ് ജോയിന്റ് വീക്ക് ആയത് കൊണ്ട് തന്നെ നമ്മൾ ബോണും ജോയിന്റും റിലേറ്റഡ് ആയിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിം ആണ് ഇങ്ങനെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന മിനറൽ ഏതാണ് എന്നതായിരുന്നു ആ ഒരു ചോദ്യം കേട്ടോ. അപ്പം എന്തായാലും ആൻസർ അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ഹലോ
1: ഹലോ
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ? എവിടെയായിരുന്നു ചേട്ടാ കോളൊക്കെ വിളിച്ചിട്ട്? ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ. ഓക്കെ ഓക്കെ. ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണോ? ഓ, ഇതിന് വീട്ടുകാരൊക്കെ വരാനുണ്ടല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ആൻസർ ഇങ്ങ് പോരട്ടെ. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മിനറൽ ഏതാണ്? കാൽസ്യം. ഉറപ്പാണോ? ഉറപ്പാണ്. ആര് പറഞ്ഞു? ഞാൻ പറയാ, വേറെ ആരും പറഞ്ഞില്ലേ, ഞാൻ തന്നെ അങ്ങ് പറയുവാ. ഓക്കെ, അപ്പൊ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഹാപ്പി ആയോ? ആരാണ്?
1: പിന്നെ കൃഷി ഭവനിൽ നിന്നേ ബാംഗ്ലൂരിലേക്ക് ഒരു കർഷക ടൂർ ഉണ്ടായിരുന്നു.
0: ഓ, കർഷക ടൂർ ഉണ്ടായിരുന്നു.
1: അതെ.
0: ഓക്കെ, അപ്പൊ ബാംഗ്ലൂരൊക്കെ കണ്ടായിരുന്നോ? ചുറ്റി കറങ്ങിയോ?
1: ചുറ്റി കറങ്ങിയില്ല, സിറ്റി സിറ്റിയിലൊക്കെ പോയി, മെട്രോയിൽ കയറി അവിടെ കൃഷി ഭവനിലൊക്കെ പോയി.
0: ഓക്കെ, അപ്പൊ ഒരു അടിപൊളി ദിവസങ്ങൾ തന്നെ ആയിരുന്നല്ലേ കഴിഞ്ഞു പോയത്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയല്ലോ, ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടാ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ വെട്ടിക്കവലയിൽ നിന്ന് കുഞ്ഞുപിള്ള ചേട്ടൻ വിളിച്ചിട്ട് ഇതാ കറക്റ്റ് ആൻസർ അറിയിച്ചിരിക്കുകയാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മിനറൽ ഏതാണ് എന്ന ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് കാൽസ്യം ആണ് കേട്ടോ. നമുക്ക് വാട്സപ്പിലും ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ മെസ്സേജ് അയച്ചിട്ടുള്ളത് സാവിത്രി ചേച്ചിയാണ്. കാൽസ്യം എന്നുള്ളൊരു ആൻസറാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് സഹദേവൻ ചേട്ടൻ, വിഷ്ണു, ഷമി, ഐശ്വര്യ, അനുഗ്രഹ, ശശികല, അർച്ചന, ശ്രീകല, മേരിക്കുട്ടി, ഫൈനലി തങ്കമണി ടീച്ചർ. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കാൽസ്യം എന്ന് തന്നെയാണ്. അപ്പോൾ കാൽസ്യം എന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? അപ്പൊ വേഗം തന്നെ ആൻസർ കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474291 9090 എന്ന നമ്പറിലേക്കാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9529640 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: 10th വാർഷികത്തിന്റെ നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സെന്റ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
10: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
6: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
9: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: കൊല്ലം ബിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററും കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സും ചേർന്നൊരുക്കുന്ന സൗജന്യ വന്ധ്യത ഗൈനക്കോളജി ക്യാമ്പ് ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊട്ടാരക്കര ഡോക്ടേഴ്സ് ക്യാൻസർ ലാബ്സിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫോർ രജിസ്ട്രേഷൻ കോൺടാക്ട് 9400232358.
1: ബിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ, കൊല്ലം.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആറ്റ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആസ്പ്രേയ പ്രീമിയർ ലീഗ് ആണ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഈ ഒരു വീക്ക് നമ്മൾ ബോൺ ആൻഡ് ജോയിന്റ് വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം എന്താണ് എന്നതായിരുന്നു ആ ഒരു ചോദ്യം കേട്ടോ. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുപമയാണ്. അനുപമ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് റിക്കറ്റ്സ് എന്നാണ്. ഓക്കെ, ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷെമി വിഷ്ണു ഫ്രം നെല്ലിക്കുന്നം. റിക്കറ്റ്സ് എന്നുള്ള ആൻസറാണ് അയച്ചിരിക്കുന്നത്. മിനി സെബാസ്റ്റിൻ, അർച്ചന, തങ്കമണി ടീച്ചർ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് റിക്കറ്റ്സ് എന്നാണ്. മേരിക്കുട്ടി ചേച്ചി അനീമിയ എന്നുള്ളൊരു ആൻസറാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. ആൻഡ് സുശീല ചേച്ചി, ഐശ്വര്യ, അനുഗ്രഹ, കൃഷ്ണേന്ദു, ശശികല എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും റിക്കറ്റ്സ് എന്നാണ്. സഹദേവൻ ചേട്ടൻ, ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീകല അശോകനാണ്. ശ്രീകല ചേച്ചി, കുറച്ചധികം ഈ ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അസുഖമെന്ന് മാത്രം അറിയിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ വിളർച്ച, എല്ല് പൊടിയൽ, പ്രതിരോധ ശക്തി കുറയൽ, ഡിപ്രഷൻ എന്നിവയൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ രോഗം എന്താണെന്ന് മാത്രം പുള്ളിക്കാരിക്ക് പിടികിട്ടിയിട്ടില്ല. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രവീണാണ്. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് റിക്കറ്റ്സ് എന്ന് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് റിക്കറ്റ്സ് ആണ് കേട്ടോ. കുട്ടികളിൽ ഈ വൈറ്റമിൻ ഡിയുടെയും അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെയൊക്കെ കുറവ് മൂലം ഉണ്ടാകുന്ന ഈ അസ്ഥിക്ക് ബലക്കുറവിന് കാരണമാകുന്ന ഒരു പ്രോബ്ലം, ബലക്കുറവ് ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, മുതിർന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ആകെ എല്ലുകളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. മുതിർന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ആകെ എല്ലുകളുടെ എണ്ണം എത്ര. അപ്പോൾ വേഗം ആ ഒരു നമ്പർ കൗണ്ട് ചെയ്ത് കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Frozen foodukal thedi alayendathilla. Antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
4: Nexa Owners-in oru good news. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
5: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
6: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
5: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച
6: ചെയ്തത്? ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
5: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
6: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്ക.
5: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
6: അയ്യോ, അത് ശരിയാ.
5: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
1: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
0: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
1: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
0: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആറ് മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% വിളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, അനേനാഥ്. ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
1: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771771.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ ആർജെ അനുഷ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 38 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ, ഈ ഒരു വീക്ക് തന്നെ ബോൺ ആൻഡ് ജോയിന്റ് വീക്കായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള GK ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, മുതിർന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള ആകെ എല്ലുകളുടെ എണ്ണം എത്ര എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യം. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ് കേട്ടോ. 206 എന്നുള്ളൊരു ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. ആൻഡ് സെയിം ആൻസേഴ്സ് ആരൊക്കെയാണ് അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, പ്രവീൺ, തങ്കമണി ടീച്ചർ, സുശീല, മിനി സെബാസ്റ്റിൻ, വിഷ്ണു, ഷെമി, പ്രസാദ്, ഐശ്വര്യ, അനുഗ്രഹ, റോഷൻ ഫ്രം പനവേലി, സഹദേവൻ, അർച്ചന, സാവിത്രി, കൃഷ്ണേന്ദു, ശശികല, കാർത്തികേയൻ, മജീദ്, ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീകലയാണ്. അപ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് 206 എന്നുള്ള ഒരു ആൻസറാണ്. അപ്പോൾ മുതിർന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ആകെ എല്ലുകളുടെ എണ്ണം എത്രയാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് 206 ആണ്. അപ്പോൾ എന്നാലും 206 എന്ന് ആൻസർ, കറക്റ്റായിട്ടുള്ള ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, എല്ലുകളുടെ സാന്ദ്രത കുറയുന്നത് മൂലം അവ പൊട്ടിപ്പോകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന രോഗാവസ്ഥ ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് ആൻസർ അറിയിക്കുക. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, എല്ലുകളുടെ സാന്ദ്രത കുറയുന്നത് മൂലം അവ പൊട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന രോഗാവസ്ഥ ഏതാണ്? അപ്പോൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഈ ഒരു രോഗാവസ്ഥ കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474291909090 എന്ന നമ്പറിലേക്ക്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526496090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജോയിന്റ് വീക്കിനോടനുബന്ധിച്ച് നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ഇങ്ങനെ 2 മണിക്കൂറായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, എല്ലുകളുടെ സാന്ദ്രത കുറയുന്നത് മൂലം അവ പൊട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന രോഗാവസ്ഥ ഏതാണ് എന്നതായിരുന്നു ആ ഒരു ചോദ്യം കേട്ടോ. എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് തൗഫീഖാണ്. തൗഫീഖ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ളൊരു ആൻസറാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുശീല ചേച്ചിയാണ്. ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ള ആൻസറാണ് അയച്ചിരിക്കുന്നത്. തങ്കമണി ടീച്ചർ, പ്രസാദ് ചേട്ടൻ ആൻഡ് ശശികല എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ള ആൻസറാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടിൽ ബോൺ രോഗം എന്നുള്ളൊരു ആൻസറാണ്. ആൻഡ് അർച്ചന, പ്രവീൺ, മജീദ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഓസ്റ്റിയോപൊറോസിസ് എന്നാണ്. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും ഓസ്റ്റിയോപൊറോസിസ് എന്നാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ബ്രൈറ്റിൽ ബോണ്ട് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ആക്ച്വലി കറക്റ്റ് ആൻസർ വരുന്നത് ഓസ്റ്റിയോപൊറോസിസ് ആണ്. ഈ ബ്രിട്ടിൽ ബോൺ ഡിസീസ് എന്ന് പറയുന്നത് എല്ല് പൊടിയുന്ന ഒരു ജനിതക രോഗാവസ്ഥയാണ്. പക്ഷെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ, എല്ലുകളുടെ സാന്ദ്രത കുറയുന്നത് മൂലം അവ പൊട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന രോഗാവസ്ഥ ഏതാണ് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓസ്റ്റിയോപൊറോസിസ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 56 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പം ഇന്നത്തെ കാസ്ട്രിയ പ്രീമിയർ ലീഗ് എന്ന ഈ ഒരു ഗെയിമിംഗ് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് വരാനുണ്ട്, കേൾക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 6 മണി.

0: സ്വന്തം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ച് അച്ഛന്റെ വേർപാടിന് ശേഷം ഡൈയിങ് ഇൻ ഹാർനസ് വഴി കിഴക്കൻ മൂലയിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായി ജോലിയിൽ പ്രവേശിക്കേണ്ടി വരുന്ന പ്രസൂൺ എന്ന ചെറുപ്പക്കാരന്റെ കഥയാണ് ഇന്നത്തെ ക്ലാബോർഡിൽ. നഗര ജീവിതത്തിന്റെ സൗകര്യങ്ങളിൽ നിന്നും ആനിമേഷൻ ലോകത്തെ പ്രതീക്ഷകളിൽ നിന്നും പെട്ടെന്നൊരു ദിവസം മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ പ്രസൂണിനെ കാത്തിരിക്കുന്നത് തീർത്തും അപരിചിതമായ ഒരു അന്തരീക്ഷമാണ്. ഗ്രാമത്തിലെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ വളർത്തുമൃഗങ്ങൾ നേരിടുന്ന നിത്യേനയുള്ള പ്രശ്നങ്ങൾ, ഒപ്പം തനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത ജോലിയിലെ വെല്ലുവിളികൾ, ഇതെല്ലാം പ്രസൂണിന്റെ ജീവിതത്തെ എങ്ങനെ മാറ്റുമെന്നും ഈ നാടുമായി അവൻ എങ്ങനെ ഇഴുകിച്ചേരുമെന്നും പറയുന്ന മനോഹരവും ഹൃദ്യവുമായ ഒരു കഥയാണ് പാൽത്തു ജാൻവർ. ഈ സിനിമയാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലബ് ബോർഡ് വിത്ത് ആർജി ഏലിക്കുട്ടി.
1: ഇതൊരു വലിയ പഞ്ചായത്താ. എല്ലാ വീടുകളിലും എന്തെങ്കിലുമൊക്കെ വളർത്തുമൃഗങ്ങളുണ്ടാവും. അവറ്റങ്ങൾക്ക് നാളേ ഉള്ളൂ.
0: സംഗീത് പി രാജൻ ആദ്യമായി സംവിധാനം ചെയ്ത 2022 പുറത്തിറങ്ങിയ ചിത്രമാണ് പാൽത്തു ജാൻവർ. ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ഇന്ദ്രൻസ്, ജോണി ആന്റണി, ദിലീഷ് പോത്തൻ, ഷമ്മി തിലകൻ എന്നിവർ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്.
1: ഇത് പഞ്ചായത്തിന്റെ പദ്ധതി രേഖ.

0: ആഗ്രഹിച്ച ജോലി നേടാനാകാതെ കിട്ടിയ ജോലി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയും ഒടുവിൽ അമ്പയെ പരാജയപ്പെടുകയും ചെയ്യുന്നവരെ നാം കണ്ടിട്ടുണ്ട് അല്ലെ. അതുപോലെ ആനിമേഷൻ സ്വപ്നം കണ്ട് വളർന്ന ഒരു ചെറുപ്പക്കാരന് അച്ഛന്റെ മരണത്തോടെ കിട്ടിയ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്ന ജോലി ഏറ്റെടുക്കേണ്ടി വരികയും ആത്മാർത്ഥതയില്ലാതെ ഏറ്റെടുക്കുന്ന ജോലിയിൽ പറ്റിയ പാളിച്ചകൾ ഒരു മലയോര ഗ്രാമത്തിലെ ഗ്രാമീണരുടെ വളർത്തുമൃഗങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയും ചെയ്യുന്ന കഥ പറയുന്ന ചിത്രമാണ് പാൽത്തു ജാൻവർ.
1: ഞാൻ ഭയങ്കര പൊടിയും ആ വീട്ടിലെ അറിയാലോ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഈ പ്ലീസ്.
0: ജാനേമൻ എന്ന സിനിമയ്ക്ക് ശേഷം താൻ പ്രധാന വേഷത്തിലെത്തുന്ന പാൽത്തു ജാൻവർ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ 2022 July 8 ബേസിൽ ജോസഫ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. സെമി റിയലിസ്റ്റിക് അവതരണത്തിലൂടെ മലയാള സിനിമയിൽ ഒരു ട്രെൻഡ് തന്നെ സൃഷ്ടിച്ച സംവിധായക തിരക്കഥാകൃത്ത് കൂട്ടുകെട്ടാണ് ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ. അവർക്കൊപ്പം ഫഹദ് ഫാസിൽ കൂടി ചേർന്ന് ആരംഭിച്ച നിർമ്മാണ കമ്പനി ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച ചിത്രങ്ങളും ഈ ശ്രേണിയിൽ പെടുന്നവയും വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയവയുമായിരുന്നു. കുമ്പളങ്ങി നൈറ്റ്സ്, ജോജി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഈ ബാനറിന്റേതായി പുറത്തിറങ്ങുന്ന ചിത്രം എന്തായിരുന്നു റിലീസിന് മുൻപ് പാൽത്തു ജാൻവർ എന്ന സിനിമയുടെ പ്രധാന ആകർഷണം?

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടി മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
1: ശിൽപ ജുവലേഴ്സ് ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ് പ്യൂർ ഗോൾഡ്.
0: 10th വാർഷികത്തിന് നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സാൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ September 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സാൻഡ് സർജിക്കൽസ്, ചന്ദമുക്ക് കൊട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോൾ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
2: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: നമുക്കൊട്ടും താല്പര്യമില്ലാത്ത ഒരു ലോകത്തേക്ക് ജീവിതം നമ്മെ നിർബന്ധിച്ച് തള്ളിവിട്ടാൽ എങ്ങനെയുണ്ടാവും? ആനിമേഷൻ സ്വപ്നം കണ്ടു നടന്ന പ്രസൂൺ എന്ന യുവാവിന് അച്ഛന്റെ പെട്ടെന്നുള്ള വേർപാടിനെ തുടർന്ന് കിഴക്കൻ മൂല എന്ന മലയോര ഗ്രാമത്തിലെ മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായി ജോലിക്ക് കയറേണ്ടി വരികയാണ്. വളർത്തു മൃഗങ്ങളെ പരിചരിച്ചോ ഗ്രാമീണരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചോ യാതൊരു പരിചയവുമില്ലാത്ത പ്രസൂണിന്റെ ഈ പുതിയ ജീവിതയാത്രയാണ് പാൽത്തു ജാൻവർ. വലിയ ഡ്രാമകളോ അനാവശ്യ ബഹളങ്ങളോ ഇല്ലാതെ തികച്ചും ലളിതവും സ്വാഭാവികവുമായ അന്തരീക്ഷത്തിൽ കഥ പറയുന്ന ഈ ചിത്രം ഒരു ശരാശരി മനുഷ്യന്റെ അതിജീവനത്തിന്റെയും ഇരികച്ചേരലിന്റെയും മനോഹരമായ കാഴ്ചയാണ്. ഈ സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിലൂടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത് ആർജെ കേളിക്കുട്ടി.
5: ദുരിത പ്രജനന പരിപാടികളിലൂടെ സംയോജിത വർഗോദാഹരണം സാധ്യമാക്കും.
6: ഇവിടെ ഡോക്ടർ ഇല്ലേ സാറേ?
7: ഇല്ല. എന്തായാലും
6: സാറേ, എന്റെ കരോളും മെലിച്ചില്ല. ഒരു പ്രാവശ്യം മരുന്ന് കൊടുത്തായിരുന്നേ, വ്യത്യാസമുണ്ട്. എന്നാലും ഒരു ചൊണ അങ്ങോട്ടാവുന്നില്ല. ഒരു പ്രാവശ്യവും കൂടെ മരുന്ന് കൊടുത്ത് നോക്കാന്ന് ഓർത്താ.
7: ചൊണ ഡോക്ടർ ഇല്ലാതെ മരുന്ന് കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു.
6: സാറോട് പുതിയതായിട്ട് വന്നതാണോ? ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന കമ്പൗണ്ടർ വെങ്കച്ചേ മരുന്നൊക്കെ തരുമായിരുന്നു.
7: ആണല്ലേ,
6: അവള് നല്ല മെഡിക്കായിരുന്നേ.
7: അതല്ലേ.
4: കണ്ണൂർ ഇരിട്ടിയിലെ കുടിയാൻമല എന്ന മലയോര ഗ്രാമത്തിലെ ഗ്രാമീണരുടെയും അവരുടെ അരുമകളായ വളർത്തുമൃഗങ്ങളുടെയും ഏക ആശ്രയമാണ് ഗ്രാമത്തിലുള്ള ഒരേയൊരു മൃഗാശുപത്രി. ഒരു സൈഡ് ബിസിനസ്സായി മാത്രം ജോലിയെ കാണുന്ന ഒരു മൃഗ ഡോക്ടറാണ് അവിടെയുള്ളത്. ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ ഏറിയ പങ്കും തീർപ്പാക്കാൻ ഗ്രാമീണർ ആശ്രയിക്കുന്നത് കുടിയാൻമലയിലെ പള്ളിയിലെ അച്ഛനെയാണ്. ഗ്രാമത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ദുരാത്മാക്കളാണെന്നാണ് അച്ഛന്റെ പക്ഷം. അനാസ്ഥരായ ജനപ്രതിനിധികളുടെ പ്രതിനിധിയായ പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ പലപ്പോഴും മനഃപൂർവ്വം ഉത്തരവാദിത്തങ്ങളോട് മുഖം തിരിച്ച് മദ്യത്തിൽ അഭയം പ്രാപിച്ച് ജീവിക്കുന്ന ആളാണ്. അശരണരായ കുടിയാൻമലക്കാരുടെ ജീവിതത്തിലേക്കാണ് അച്ഛൻ മരിച്ചപ്പോൾ കിട്ടിയ ജോലി ഏറ്റെടുക്കാനായി പുത്തൻ തലമുറയുടെ എല്ലാ ആസക്തിയുമുള്ള ചെറുപ്പക്കാരനായ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പ്രസൂൺ കടന്നുവരുന്നത്.
8: പിന്നെ അവിടുത്തെ മിനിറ്റ്സ് അതൊന്ന് ഒപ്പിട്ട് മേടിക്കണേ, മറക്കല്ലേ.
7: മിനിറ്റ്സ് മീറ്റിംഗിന്റെ മിനിറ്റ്സ്.
4: ബേസൽ ജോസഫ് ആണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വന്തം താല്പര്യ പ്രകാരമല്ലാതെ ഒരു ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെ ഉദ്യോഗം സ്വീകരിക്കേണ്ടി വന്നയാളാണ് ബേസലിന്റെ പ്രസൂൺ എന്ന കഥാപാത്രം. മരണപ്പെട്ട അച്ഛൻ മുൻപ് ഈ ജോലി ചെയ്തിരുന്നയാളാണ് എന്താണ് വീട്ടുകാർക്ക് മകനെ ജോലി സ്വീകരിക്കണമെന്ന താല്പര്യത്തിന് കാരണം? സ്വന്തം ഇഷ്ടമനുസരിച്ച് തുടങ്ങിയ ആനിമേഷൻ കമ്പനി നഷ്ടത്തിൽ പൂട്ടിപ്പോയതിനാൽ വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് അയാൾക്ക് വഴങ്ങേണ്ടി വരികയുമാണ്. തുടർന്ന് അയാൾ അവിടെ നേരിടുന്ന പ്രതിസന്ധികളിലൂടെയാണ് രചയിതാക്കൾ ചിത്രത്തിന്റെ പ്ലോട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നത്. വിനയ് തോമസും അനീഷ് അഞ്ജലിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്.
9: തനിക്ക് ആ പദ്ധതിരേഖ ഒന്ന് വായിച്ചു നോക്കിട്ട് പോയിക്കൂടായിരുന്നോ?
10: അത് വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ.
9: ആദ്യമായിട്ടാട്ടോ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കാലിയാൻ പിടിക്കുന്നത് ഈ റെസ്പോൺസിബിൾ ഇഡിയറ്റ്. അയ്യേ, തന്റെ അച്ഛൻ തന്നെ വീട്ടിൽ വഴക്കൊന്നും പറയാറില്ലേ
11: സാർ? അച്ഛൻ
9: സോറി സോറി.
4: പാൽത്തു ജാൻവർ എന്ന ചിത്രത്തിൽ പെട്ടെന്ന് എടുത്തു പറയാവുന്ന ഒരു ഹൈ പോയിന്റ് കണ്ടെത്തുക എന്നത് ഒരല്പം പ്രയാസമുള്ള കാര്യമാണ്. നായകൻ നേരിടുന്ന വലിയ പ്രതിസന്ധികളെ പോലും വളരെ ലളിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് ഒരേ താളത്തിലാണ് സിനിമ മുന്നോട്ടു പോകുന്നത്. ഹൈറേഞ്ചിലെ ശാന്തവും വിദൂരവുമായ ആ കൊച്ചുഗ്രാമം പോലെ തന്നെ ചിത്രത്തിലെ അന്തരീക്ഷവും കഥ പറച്ചിലുമെല്ലാം തികച്ചും ശാന്തമാണ്. എങ്കിലും തന്റെ ഇഷ്ടത്തിന് വിപരീതമായി മറ്റൊരാളാൽ നയിക്കപ്പെടുന്ന കേന്ദ്ര കഥാപാത്രത്തെയും അവൻ ജീവിക്കുന്ന ലോകത്തെയും തികഞ്ഞ തനിമയോടും യാഥാർത്ഥ്യത്തോടെയും അവതരിപ്പിക്കാൻ സംവിധായകൻ സംഗീത് പി രാജന് സാധിച്ചിട്ടുണ്ട്. സിനിമയിലെ മറ്റു ചില പോരായ്മകളെ ഒരു പരിധിവരെ മറികടക്കാൻ ഈ സ്വാഭാവികതയ്ക്ക്

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: സ്വന്തം ആഗ്രഹങ്ങൾക്ക് മുകളിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്ന് വീഴുമ്പോൾ നമ്മളിൽ പലരും ചെയ്യാറുള്ളത് ഒന്നു മാത്രം, മനസ്സില്ലാ മനസ്സോടെ അങ്ങ് വഴങ്ങിക്കൊടുക്കുക. ആനിമേഷൻ സ്റ്റുഡിയോയിൽ ഡിസൈനറാകാൻ കൊതിച്ച പ്രസൂണിനും സംഭവിക്കുന്നത് അതുതന്നെയാണ്. സർക്കാർ ജോലിയുടെ ലേബൽ ഉണ്ടെങ്കിലും നാട്ടിൻ പുറത്തെ പശുക്കളുടെയും ആടുകളുടെയും പ്രസവം എടുക്കലും രോഗം മാറ്റലും ഒക്കെയായി നെട്ടോട്ടം ഓടേണ്ടി വരുന്ന ഒരു ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെ റോളിലാണ് അവൻ ചെന്നുപെടുന്നത്. അവിടുത്തെ നാട്ടു നടപ്പുകളോടും വിചിത്ര സ്വഭാവക്കാരായ മനുഷ്യരോടും പൊരുത്തപ്പെടാൻ പ്രസൂൺ നടത്തുന്ന ശ്രമങ്ങളും തുടർന്നുള്ള രസകരമായ സംഭവ വികാസങ്ങളുമാണ് ഈ ചിത്രം സംസാരിക്കുന്നത്. വലിയ പന്തയങ്ങളോ ട്വിസ്റ്റുകളോ ഇല്ലാതെ ഗ്രാമീണ നന്മയും ലളിതമായ തമാശകളും ചേർത്തുവെച്ച ഒരു ക്യൂട്ട് കൊച്ചു സിനിമ പാൽത്തു ജാൻവർ. ഈ സിനിമയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത് ആഴ്ചി ഏലിക്കുട്ടി.
6: ഐ എം എ ഡോക്ടർ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്, ബട്ട് ഞാൻ പറയുന്നു, ഇതുപോലൊരു നശിച്ച ജോലി. എന്റെ പൊന്ന സുഹൃത്തുക്കളെ വെറുത്തുപോകും, എന്നിട്ടും ഡെയിലി ഞാൻ ആ ജോലിക്ക് പോകും. രണ്ടറ്റം കൂട്ടിമുട്ടിക്കണ്ടേ?
5: ഏച്ചുകെട്ടലുകളോ നിഗൂഢതകളോ ഇല്ലാതെ കഥ പറഞ്ഞു പോകുന്ന ചിത്രം പരിചരണത്തിലെ സൂക്ഷ്മത കൊണ്ടും ഉടനീളമുള്ള നർമ്മത്തിന്റേതായ ഊഷ്മളത കൊണ്ടും ശ്രദ്ധേയമാണ്. സിറ്റുവേഷണൽ ഹ്യൂമറിനെ രസകരമായി ഉപയോഗപ്പെടുത്തിയുള്ളതാണ് ചിത്രത്തിന്റെ തിരക്കഥ. ഇന്ദ്രൻസിനും ബേസൽ ജോസഫിനും ജോണി ആന്റണിക്കും ഷമ്മി തിലകനുമൊക്കെ ഒപ്പം നിരവധി പുതുമുഖങ്ങളും ഗംഭീര പ്രകടനത്തിലൂടെ ആ മുഹൂർത്തങ്ങളെ ഗംഭീരമാക്കിയിട്ടുണ്ട്.
7: ആളുകൾ തളർന്നുകാണ്, നമുക്ക് തുടങ്ങണ്ടേ? ഇരുന്നു ഇരുന്നു ഇരുന്നു.
8: പ്രിയമുള്ളവരെ, കുടിയാമല ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മുട്ടഗ്രാമം പദ്ധതിയുടെ ഭാഗമായി മുട്ടക്കോഴിയും കൂടും വിതരണം സമാരംഭിക്കും.
5: ഉത്തരവാദിത്വമില്ലാത്ത മൃഗഡോക്ടർക്കും പരാതികൾ മാത്രമുള്ള ഗ്രാമീണർക്കുമിടയിൽ കിടന്ന് നട്ടം തിരിയുന്ന പ്രസൂണിന് ഏക ആശ്രയം ഒപ്പം പഠിച്ച ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെ ജോലി ആത്മാർത്ഥതയോടെ ചെയ്യുന്ന കൂട്ടുകാരി സ്റ്റെഫിയാണ്. ജോലിക്കിടയിൽ പ്രസൂൺ നേരിടുന്ന വെല്ലുവിളികൾ ഒരു ഫോൺ കോളിന്റെ രൂപത്തിൽ സ്റ്റെഫിയെ തേടിയെത്തും. ജോലിയിൽ സമ്മർദ്ദമേറുമ്പോൾ വീട്ടിലേക്ക് പാലായനം ചെയ്യുന്ന പ്രസൂണിനെ ചേച്ചിയും ഭർത്താവും നിർബന്ധിച്ച് മടക്കി അയക്കുകയാണ് ചെയ്യാറ്. സ്റ്റെഫിയുടെ സഹായത്താൽ ഒരുവിധം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന പ്രസൂണിന്റെ മുന്നിൽ പ്രതിസന്ധി എത്തിയത് പോലീസ് നായയുടെ വേഷത്തിലാണ്.
9: ഡോക്ടർക്കൊരു കറക്കമ്പനുള്ള കാര്യം അറിയായിരുന്നു, ഒരു സിനർജി എനർജി ഇങ്ങനെ കണ്ടിരുന്നു.

0: എടുത്താ നോക്കിയായിരുന്ന.
1: അതാട പടലം കൂട്ടി പുള്ളിക്ക് താങ്ങാൻ പറ്റിയില്ല, താഴെ പോയി. ഒന്നെങ്കിൽ ഇത് ഒറിജിനൽ അറ്റാക്ക, അല്ലെങ്കിൽ പുള്ളി പോലീസ് പിടിക്കായിരിക്കാൻ കാണിക്കുന്ന രാവിലെ. ഞാൻ കയറി കണ്ടു, എനിക്കങ്ങോട്ട് വ്യക്തമായില്ല.
2: പാൽത്തു ജാൻവർ പ്രസൂണിന്റെ ധർമ്മസങ്കടങ്ങളുടെ മാത്രം കഥയല്ല, മറിച്ച് വളർത്തുമൃഗങ്ങളും യജമാനനും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിന്റെ ഹൃദയഹാരിയായ കഥ കൂടി പറയുന്ന ചിത്രമാണ്. ഒരു ചെറു ജീവിയുടെ പോലും ജീവൻ ഏറെ അമൂല്യമാണെന്നുള്ള ആശയം കൂടി സിനിമ പങ്കുവെക്കുന്നുണ്ട്. റിയലിസ്റ്റിക്കായി ഗ്രാമാന്തരീക്ഷത്തിൽ നർമ്മവും സെന്റിമെന്റ്സും കൂട്ടിക്കലർത്തിയ പാൽത്തു ജാൻവർ ഏറെ നിഗൂഢതകളൊന്നുമില്ലാത്ത ഊഷ്മളമായൊരു കുഞ്ഞു ചിത്രമാണ്. അഭിനേതാക്കളുടെ പ്രകടനമാണ് ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രമായ പ്രസൂൺ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ മികച്ചൊരു താരനിര തന്നെയുണ്ട്. വാർഡ് മെമ്പറായ കൊച്ചു ജോർജായി ഇന്ദ്രൻസും ഡേവിസ് എന്ന കഥാപാത്രമായി ജോണി ആന്റണിയും എത്തുന്നു. കൂടാതെ കവലക്കൽ അച്ഛൻ എന്ന വൈദികന്റെ വേഷത്തിൽ ദിലീഷ് പോത്തനും ഡോക്ടർ സുനിൽ ഐസക്കായി ഷമ്മി തിലകനും മികച്ച അഭിനയമാണ് ഈ സിനിമയിൽ കാഴ്ചവെക്കുന്നത്. പ്രസൂണിന്റെ സഹോദരിയായി ഉണ്ണിമായ പ്രസാദും സ്റ്റെഫി എന്ന കഥാപാത്രമായി ശ്രുതി സുരേഷും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അണിനിരക്കുന്നു.
3: പിന്നെ പുല്ലൊക്കെ കരിഞ്ഞു, കൊടങ്ങിന് കച്ചി ഇറക്കാന്ന് വെച്ചപ്പോ അതിന് മുടിഞ്ഞു വരെയാ പറയുന്നത്.
4: ഇതെല്ലാം കൂടെ നടത്താന്ന് വെച്ചാ
3: എല്ലാം കൂടെ വേണമെന്ന് ഇപ്പൊ ആരാ പറഞ്ഞേ?
2: നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച സംവിധായകനായ ബേസിൽ ജോസഫിന്റെ ലളിതമായ അഭിനയ ശൈലി ഈ സിനിമയിൽ ആകർഷിക്കപ്പെടുന്നുണ്ട് കേട്ടോ. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായ പ്രസൂണിന്റെ കഥാപാത്രം ബേസിൽ ജോസഫ് എന്ന ബ്രില്യൻ സംവിധായകന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. പുതിയ കാലത്തെ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയ ചെറുപ്പക്കാരുടെ മാനരസങ്ങൾ ഏച്ചുകെട്ടില്ലാതെ വളരെ സൂക്ഷ്മമായി ബേസിൽ വരച്ചിരുന്നുണ്ട്. ബേസിലിന്റെ ഏറെ അഭിനയ സാധ്യതയുള്ള വേഷമായിരുന്നു പ്രസൂണിന്റേത്. അത് അദ്ദേഹം വളരെ തന്മയത്വത്തോടുകൂടി തന്നെ ഗംഭീരമാക്കിയിട്ടുണ്ട് പാൽത്തു ജാൻവർ.
1: ഇപ്പൊ കുറച്ച് അടുപ്പമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ജീവജാലങ്ങളൊക്കെ ആയിട്ട്. എന്നാ പോലീസ് ഡോഗ് ഒരു ലുക്ക് തന്നു, താങ്ക് യു പ്രസൂൺ എന്ന് പറഞ്ഞു. അവന്റെ കണ്ണിൽ അതുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ഒക്കെ കോൺഫിഡൻസ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പണി അത്ര ബോറിംഗ് ഒന്നുമല്ല.
2: ചിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രം ഇന്ദ്രൻസിന്റെ വാർഡ് മെമ്പർ കൊച്ചു ജോർജ് സാറാണ്. കാര്യസാധ്യത്തിനായി ആരെയും കയ്യിലെടുക്കുന്ന വാർഡ് മെമ്പറുടെ ഉത്തമ ഉദാഹരണമാണ് കൊച്ചു ജോർജ്. ഏറെ പുതുമ തോന്നുന്ന ഓർമ്മക്കുറവുള്ള വാർഡ് മെമ്പറെ അതിഗംഭീരമായി ഇന്ദ്രൻസ് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ രസകരമായ മറ്റൊരു കഥാപാത്രം ഷമ്മി തിലകന്റെ ഡോക്ടർ സുനിൽ ഐസക് ആണ്. ഷമ്മി തിലകനെ ഇതുവരെ കാണാത്ത കെറ്റപ്പിലാണ് ചിത്രത്തിലെ കാണിക്കുന്നത്. തല മൊട്ടയടിച്ച കോമഡി കഥാപാത്രമായ ഷമ്മിയുടെ ചില മാനരസങ്ങൾ മൂക്കെല്ലാ രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് എന്ന ചിത്രത്തിലെ തിലകൻ എന്ന മഹാനടനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ.
5: സാറേ, കോഴി മുട്ടയിടോ.
1: എന്താ സംശയം? അത് ഗ്രാമശ്രീ അനത്തപ്പെട്ട കോഴിയാണ്. ഒന്നൊന്നര മാസം കൊണ്ട് മുട്ടയിടും. പിന്നെ കാൽസ്യം അടങ്ങിയിട്ടുള്ള മുട്ടക്കോഴി തീറ്റ കൊടുക്കുക. പിന്നെ തവിട് ഗോതമ്പ് കുറുക്കിൽ കുഴച്ചെടുക്കുന്നത് വളരെ
5: നല്ലതായിരിക്കും. എന്നിട്ടും മനസ്സിലായില്ല. പിന്നെ
2: മോളിക്കുട്ടി എന്ന പശുവിനെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഡേവിസ് ചേട്ടൻ എന്ന നിഷ്കളങ്ക ഗ്രാമീണനായി ജോണി ആന്റണി ഈ ഒരു സിനിമയിൽ കസറിയിട്ടുണ്ട്. വിശാചനെ ഓടിക്കുന്ന ദിലീഷ് പോത്തന്റെ പള്ളിയിലച്ഛനും പ്രസൂണിന്റെ ചേച്ചിയായി എത്തിയ ഉണ്ണിമായും മൃഗഡോക്ടറായി അഭിനയിച്ച സിബി തോമസും സ്റ്റെഫിയായി എത്തിയ ശ്രുതി സുരേഷും ചിത്രത്തിന്റെ ആത്മാവിനോടിണങ്ങുന്ന മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മലയൻ കുഞ്ഞില് ഫഹദ് ഫാസിലിന്റെ അമ്മയായി അഭിനയിച്ച ജയാക്കുറുപ്പ് മറ്റൊരു മികച്ച കഥാപാത്രമായി ഈ ഒരു ചിത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒട്ടനവധി പുതുമുഖ താരങ്ങളും തങ്ങളുടെ ഭാഗം അവിസ്മരണീയമാക്കി ഗ്ലാമറും ആഡംബരവും ില്ലാതെ നല്ലൊരു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയെന്ന് തെളിയിച്ചു.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രഖ്യാപിച്ചു, 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. വാർത്തകൾ വിശദമായി. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഉൾപ്പെടെ 9 ജില്ലകളിൽ നാളെയും 4 ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രതയാണ്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശമുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണം. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ തുറമുഖങ്ങളിൽ ജാഗ്രത തുടരണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. ആറന്മുളയിലെയും റാന്നിയിലെയും സാഹചര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തി. സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നും ഇതിലെ ആദ്യ പദ്ധതി പത്തനംതിട്ടയിലായിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നദികളിലെ മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടിയുണ്ടാകും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കോഴഞ്ചേരി PWD റെസ്റ്റ് ഹൌസിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം അദ്ദേഹം പറഞ്ഞു. അധികൃതരുടെ നിർദ്ദേശപ്രകാരം രക്ഷാപ്രവർത്തനങ്ങളുമായി ജനങ്ങൾ സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു.
2: പുഴയുടെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. അത് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കും. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് ഉടനീളം സ്വീകരിക്കും. അതുപോലെ കാലാവസ്ഥാ പ്രവചനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് സിസ്റ്റം ഉണ്ടാവും. അതും ഏറ്റവും ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
1: പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. തിരുവല്ലയിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ആറന്മുള പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: പത്തനംതിട്ട ജില്ലയിൽ പരക്കെ മഴ തുടരുന്നു. ആകെ 143 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 7852 പേരാണ് കഴിയുന്നത്. ജില്ലയിൽ ഇതുവരെ 2 വീടുകൾ പൂർണ്ണമായും 29 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിലും പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല.
1: കോട്ടയം ജില്ലയിൽ വീണ്ടും മഴ ശക്തമായി. ഐമനം പുത്തൻകരി പാടശേഖരത്ത് മഴ വീണ് 265 ഏക്കർ സ്ഥലത്തെ കൃഷി വെള്ളത്തിനടിയിലായി. നദികളിലെ ജലനിരപ്പ് കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണ്. MC റോഡിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറിന്റെ ജലനിരപ്പ് കുറഞ്ഞു. എന്നാൽ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ ജലനിരപ്പ് തുടർച്ചയായി ഉയരുകയാണ്. MC റോഡിലെ ചില ഭാഗങ്ങളിലും കോടിമത, കുര്യൻ, ഉതുപ്പ് റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറി. മഴക്കെടുതിയിൽ ജില്ലയിൽ ഇതുവരെ 4 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട്. 114 ക്യാമ്പുകളിലായി 3714 പേരെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ മഴ ശക്തമായതോടെ ഹൌസ് ബോട്ട് അടക്കമുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി.
1: ആലപ്പുഴ ജില്ലയിലെ തിരുവൻവണ്ടൂരും പാണ്ടനാട്ടിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. തണ്ണീർമുക്കം ബണ്ട് വഴിയും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും കടലിലേക്ക് നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജില്ലയിലെ 53 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2635 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ചെങ്ങന്നൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നത്. കണ്ണൂർ ചെറുപുഴ മീന്തുള്ളിയിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹം ലഭിച്ചു. തേജസ്വിനി പുഴയ്ക്ക് നടുവിലെ തുരുത്തിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. കോഴിക്കോട് വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന പെരുവയൽ സ്വദേശി സുഹൈൽ മരിച്ചു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. 1969 നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബില്ലിന് ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയും ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച 3 ധനവിനിയോഗ ബിൽ ലോക്സഭ പാസാക്കി. ടാക്സേഷൻ ഭേദഗതി ബില്ലും ധനമന്ത്രി ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. അതേസമയം നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരു സഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സഭാ നടപടികൾ പലതവണ നിർത്തിവച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ വിഷ്വൽ റേഡിയോ സംവിധാനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. റേഡിയോ പരിപാടികളുടെ ദൃശ്യരൂപം കൂടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഈ സംവിധാനം. ആകാശവാണി പരിപാടികൾ യുവാക്കൾ അടക്കം കൂടുതൽ വിപുലമായ നിരയിലേക്ക് എത്തിക്കാൻ വിഷ്വൽ റേഡിയോ സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു.
5: ആധുനിക കാലത്തെ നവസങ്കേതങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്താനുള്ള ഒരു പുതിയ മൂവ്മെന്റിന് തുടക്കം കുറിക്കുക. തീർച്ചയായും ആ സന്ദർഭത്തിൽ റേഡിയോയുടെ സൌകര്യങ്ങൾ മനോഹരമായി ഉപയോഗപ്പെടുത്താൻ വിഷ്വൽ റേഡിയോ ആകാശവാണി തുടക്കം കുറിക്കും. ഇത് ഏറ്റവും മനോഹരമായി കൂടുതൽ ആളുകളിലേക്ക് എത്താനും അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പാണ് വിഷ്വൽ റേഡിയോ.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ കൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. SEC.Kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ തദ്ദേശ സ്ഥാപന അതിർത്തികളോ ജില്ലാ വ്യത്യാസമോ ഇല്ലാതെ ഷൂട്ടർമാരുടെ സേവനം കാര്യക്ഷമമായി വിനിയോഗിക്കാൻ ഇതോടെ സാധിക്കും. മുൻപ് ഷൂട്ടർമാർക്ക് അതത് തദ്ദേശ ഭരണ പരിധിക്കുള്ളിൽ മാത്രമായിരുന്നു സേവനം അനുഷ്ഠിക്കാൻ അനുമതിയുണ്ടായിരുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 8 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. കോഴിക്കോട് ബീച്ചിലും എറണാകുളം കലൂർ സ്റ്റേഡിയം ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരക്കണ്ടം നായനാർ പാർക്കിലുമാണ് ഓഗസ്റ്റ് 25 മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ആയുഷ് സർവകലാശാല സ്ഥാപിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. സ്വതന്ത്ര സർവകലാശാലയുടെ ബില്ലിന്റെ കരട് തയ്യാറാക്കാൻ 4 സമിതിയെ രൂപീകരിച്ച് ഉത്തരവായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ കീഴിലുള്ള ആയുഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനാണ് തൃപ്പൂണിത്തുറയിലെ സ്കൂൾ ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇൻ ആയുർവേദ ആസ്ഥാനമാക്കി സർവകലാശാല സ്ഥാപിക്കുന്നത്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 8 ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ഓറഞ്ച് ജാഗ്രത. വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. 18 ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിന് ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
0: നാടിനൊപ്പം നാട്ടാർക്കും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഒരു ആനിമേഷൻ പ്രേമിയുടെ അപ്രതീക്ഷിത ഗ്രാമീണ ജീവിതം എന്നിങ്ങനെ ചുരുക്കി പറയാം പാൽത്തു ജാൻവർ എന്ന സിനിമയെ. ഈ സിനിമയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത് ആർജെ ഏലിക്കുട്ടി.
1: മാത്യുസേ, തനിക്ക് ആനിമേഷനും അറിയില്ല, എനിക്ക് മൃഗപരിപാലനം അറിയില്ല. അതാണ് നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ ജോലി വിട്ടു പോകുന്നത് എനിക്ക് ഈ നാട്ടിലെ മൃഗങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. ഗുഡ് ബൈ.
0: ഇയോബിന്റെ പുസ്തകം ആട് 2, ജൂൺ തുടങ്ങിയ ചിത്രങ്ങളിൽ അസോസിയേറ്റ് ആയി പ്രവർത്തിച്ച സംഗീത് പി രാജന്റെ ആദ്യ സംവിധാന സംരംഭം പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. ക്യാമറയ്ക്ക് മുന്നിൽ മൃഗങ്ങളെ മാനേജ് ചെയ്യുക എന്നത് ഏത് സംവിധായകനെ സംബന്ധിച്ചും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൃഗപരിപാലനവും വളർത്തുമൃഗങ്ങളുടെ രോഗവും ഒക്കെ പ്രധാന പ്രമേയം തന്നെയാവുന്ന ഈ ഒരു ചിത്രം ആദ്യ ചിത്രമായി തന്നെ ചെയ്യാൻ തിരഞ്ഞെടുത്തു എന്നത് സംഗീത് പി രാജൻ എന്ന നവാഗത സംവിധായകന്റെ വലിയ ധൈര്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഭാവന സ്റ്റുഡിയോസ് എന്ന ബാനറിന് പിന്നിലുള്ള കലാകാരന്മാരുടെ ആത്മവിശ്വാസം കൂടിയാണ് അത്. കഥപറച്ചിലിന്റെ സ്വാഭാവികതയിലേക്ക് മൃഗങ്ങൾ കൂടി ഭാഗവാക്കാക്കുന്നത് അതിനെ വിഷ്വലി സൂക്ഷ്മമായി അവതരിപ്പിക്കുന്നത് ഹൃദയഹാരിയായ ഒരു ദൃശ്യാനുഭവമാണ് കേട്ടോ. മലയാളത്തില് മികവുറ്റ സംവിധായകരുടെ ശ്രേണിയിലേക്ക് എത്തുന്ന പുതിയ അംഗത്വമായിട്ട് പാൽത്തു ജാൻവർ സംഗീത് പി രാജനെ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും.
2: പണ്ട് എന്തുമാത്രം കന്നുകാലികൾ മേഞ്ഞുകൊണ്ടിരുന്ന ഇടവായിരുന്നു അറിയോ? അതിനിടെ ഒരു ഭ്രാന്തൻ സായിപ്പ് വന്ന് ഇവിടെ സ്വർണ്ണമുണ്ടെന്ന് പറഞ്ഞ് കുഴിക്കാൻ തുടങ്ങി. ഗതികെട്ടവന്മാർ കുഴിച്ചാൽ എന്നതിലും കിട്ടുമോ? അവസാനം അവിടെ ഇവിടെ എല്ലാം കുഴിച്ചു കുറച്ചിട്ട് അവന്മാരമ്മാരുടെ പാട്ടിന് പോയി. അതിൽ പിന്നെ ഇടിവെട്ട് തുടങ്ങിയത്. സ്വർണം തിരഞ്ഞെടുക്കുന്നിടത്ത് ഇടിവെട്ടും. എന്തുമാത്രം കന്നുകാലികളാ തീർന്നു പോയേക്കുന്നത്. എന്നാലും എന്റെ മോളിക്കുട്ടി ആരുടെ എന്നെ കടിച്ചു ഭരിക്കാനാ നീ കെട്ടും പിടിച്ച് ഇങ്ങോട്ട് കയറി വന്നത്? ഇപ്പൊ മനസ്സിലായില്ലേ കാരണവന്മാർ വന്നതിലൊക്കെ കാര്യമുണ്ടെന്ന്?
0: സാങ്കേതിക മികവിന്റെ കാര്യത്തിൽ ഒരിടത്തും കോംപ്രമൈസ് അനുഭവിപ്പിക്കുന്നില്ല ഈ ഒരു ചിത്രം. അമൽ നീരദിന്റെ കോംറേഡ് ഇൻ അമേരിക്കയും ജിസ്ജോയിയുടെ വിജയ് സൂപ്പർ പൗർണമിയും ഒക്കെ ഷൂട്ട് ചെയ്ത രണദിവയാണ് പാൽത്തു ജാൻവറിന്റെ ഛായാഗ്രാഹകൻ. മഹേഷിന്റെ പ്രതികാരത്തിൽ ഷൈജു ഖാലിദ് ഇടുക്കിയെ അവതരിപ്പിച്ച മനോഹാരിതയിലാണ് രണദിവെ ഇവിടെ കുടിയാൻ മലയെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഛായാഗ്രഹണമോ പ്രൊഡക്ഷൻ ഡിസൈനോ ഗ്രാഫിക്സോ ഒന്നും പറയുന്ന വിഷയത്തിന് മുകളിൽ കയറി കാണിയുടെ ശ്രദ്ധ കളയുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട വസ്തുത. ജസ്റ്റിൻ വർഗീസിന്റെ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള സംഗീതവും ഈ ഒരു സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. സുഹേൽ കോയ, സന്തോഷ് വർമ്മ എന്നിവർ ചേർന്നാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്ക് വരികൾ രചിച്ചിരിക്കുന്നത്. രേണുക അരുണും ജസ്റ്റിൻ വർഗീസും ചേർന്ന് പാടിയ പിഞ്ചു പൈതൽ, അരുൺ അശോകും ജസ്റ്റിൻ വർഗീസും ചേർന്ന് ആലപിച്ച അമ്പിളിരാവും എന്നിവയാണ് ചിത്രത്തിലെ പ്രധാന പാട്ടുകൾ. ഇതുകൂടാതെ തൻവി, ദൃശ്യ, അനിൽ എന്നിവർ ചേർന്ന് പാടിയ പാൽത്തു ഫാഷൻ ഷോ എന്ന ജനപ്രിയ പ്രൊമോ ഗാനവും ഈ ഒരു സിനിമയുടെ ഭാഗം തന്നെയാണ്.
3: അയ്യോടാ, ഇത് ഏതാ ഒരു പൊന്നുമോൻ?
4: സാർ, ഞാൻ പ്രസൂൺ കൃഷ്ണകുമാർ, കുടിയാമല ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ. സാറിന് സോഡിയത്തിന്റെ കുറവായതുകൊണ്ട് ഓർമ്മ കിട്ടാത്തതാണ്. എനിക്കിവിടെ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പശുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് എഴുന്നേപ്പിച്ച് നടത്തിക്കൊണ്ടു പോകാനാണ്. അതിന് കുറച്ച് അപ്പക്കാരൻ വേണം. കിട്ടുമോ
2: സാറേ? അപ്പക്കാരൻ കൊടുത്താ ഇവിടെ എഴുന്നേറ്റ് നടക്കുമോ സാറേ?
4: നടക്കും ചേട്ടാ.
0: വളർത്തുമൃഗങ്ങളും ഉടമകളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെ ഒരു ലോകത്തേക്ക് കൂടി പരിചയപ്പെടുത്തുന്ന ചിത്രം ഓരോ ജീവനും മൂല്യമുള്ളതാണെന്ന് കൂടിയാണ് പറയുന്നത്. ആശയതലത്തിൽ ഗംഭീരമായിരിക്കുമ്പോൾ തന്നെ എക്സിക്യൂഷനിൽ പരാജയപ്പെട്ടു പോകാറുണ്ട് പലപ്പോഴും പല സിനിമകളും. അതിന് വിപരീതമാണ് പാൽത്തു ജാൻവർ. മികവുറ്റ തിരക്കഥയും അത്ര തന്നെ മികവ് അനുഭവിപ്പിക്കുന്ന സംവിധാനവും ക്ലാസ് അനുഭവമാക്കുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൽ. ചുരുക്കത്തിലെ വലിയ സംഭവ ബഹുലമായ കഥയോ വമ്പൻ ട്വിസ്റ്റുകളോ ഒക്കെ പ്രതീക്ഷിച്ച് പോകുന്നവരെ ഈ ഒരു ചിത്രം തൃപ്തിപ്പെടുത്തിയേക്കില്ല. പക്ഷേ ഒരു മലയോര ഗ്രാമത്തിന്റെ ശാന്തതയും അവിടെയുള്ള മനുഷ്യരുടെ കൊച്ചുകൊച്ചു സന്തോഷങ്ങളും പ്രസൂൺ എന്ന യുവാവിന്റെ അതിജീവനവും തികച്ചും സ്വാഭാവികമായി ആസ്വദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫീൽ ഗുഡ് സിനിമയാണ് പാൽത്തു ജാൻവർ.
1: സ്റ്റെഫി, മോളിക്കുട്ടി പ്രസവിച്ചു, പെൺകുട്ടിയെ ഇവളെ കൊണ്ട് നീ കുന്നിറങ്ങുമ്പോ ഏതോ ഉയരങ്ങളിലേക്ക് നടന്നു കയറുന്ന പോലെ.

ഈ ഒരു സിനിമയെ കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലബ് ബോർഡിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മലയാള സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള സിനിമകളുടെ കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ക്ലബ് ബോർഡിൽ നമുക്ക് വീണ്ടും കേൾക്കാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ആഴ്ചയിലെ കുട്ടി സൈനിങ് ഓഫ്.

0: Take a break.
1: Good evening. Welcome to Take a Break with me, RJ Anamika. ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നല്ലൊരു ചൊവ്വാഴ്ച ദിവസമാണല്ലേ. ഈ ഒരു സമയം എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവരും കുറച്ച് തിരക്കിലൊക്കെ ഉള്ള സമയമാണ്, പല ആൾക്കാരും ട്രാവൽ ചെയ്യുന്ന സമയമാണ്, ചില ആൾക്കാർ വെറുതെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലേ. സോ ഈ ഒരു സമയം കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു മൊമെന്റിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പല ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മുടെ കൊല്ലം ജില്ലയിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ചില ജില്ലകളിൽ മഴ കുറച്ച് പ്രശ്നക്കാരനായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. സോ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക, സേഫ് ആയിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാട്ടോ. അപ്പൊ എന്തായാലും ഐശ്വര്യമായിട്ട് നമ്മുടെ ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ വിശേഷം എന്ന് പറയുന്നത് എല്ലാത്തരം പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള സമീകൃത ആഹാരമാണ് മുട്ട എന്ന് പറയുന്നത് അല്ലെ. ആരോഗ്യത്തിന് ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് മുട്ട എന്ന് പറയുന്നത്. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരും അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരും ഒരേപോലെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആരോഗ്യകരമായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം കൂടിയാണ് ഇത്. എല്ലാ ആളുകൾക്കും പ്രിയപ്പെട്ട ഒന്നായതുകൊണ്ട് തന്നെ ഈ മുട്ടയെ കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. മിക്ക ആളുകളും മുട്ട വാങ്ങിയിട്ടുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കിയാണ് ഈ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുള്ളത് അല്ലെ. ഒരുമിച്ച് വാങ്ങുന്ന സമയത്ത് പുറമെയുള്ള അഴുക്ക് കളഞ്ഞ് വൃത്തിയാക്കാനായിട്ടാണ് ഇങ്ങനെ പൊതുവെ ചെയ്യാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ മുട്ട കഴുകി ഉപയോഗിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ. ഈ മുട്ടയുടെ പുറം തോടിന് പുറത്തായിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സംരക്ഷണ കവചമുണ്ട്. ക്യൂട്ടിക്കൾ അല്ലെങ്കിൽ ബ്ലൂം എന്ന് വിളിക്കുന്ന ഇവ മുട്ടയുടെ തോടിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ബാക്ടീരിയകൾ ഉള്ളിലേക്ക് കടക്കുന്നത് തടയുന്നുണ്ട്. എന്നാൽ മുട്ട കഴുകുന്നതിലൂടെ ഈ സംരക്ഷണ പാളി നഷ്ടപ്പെടുകയും സാൽമോണല്ല പോലെയുള്ള അപകടകാരികളായിട്ടുള്ള ബാക്ടീരിയകൾ മുട്ടയുടെ ഉള്ളിലേക്ക് കടക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇതുമൂലം നമ്മുടെ വയറിന് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ വയറിളക്കം പോലെയുള്ള പല രോഗങ്ങളും ഉണ്ടാക്കാനായിട്ട് ഈ സാൽമോണല്ല ബാക്ടീരിയ ഒരു കാരണമാകുന്നുണ്ട്. മുട്ട കഴുകുന്ന സമയത്ത് പുറമെയുള്ള ബാക്ടീരിയകൾ തോടിലെ സുഷിരങ്ങളിലൂടെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് സാധ്യത കുറച്ച് കൂടുതലാണ്. ഇനി എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ മുട്ട കഴുകുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് മുട്ട കഴുകി സൂക്ഷിക്കുന്നതിലൂടെ നേരിട്ട് പ്രത്യേകിച്ച് രോഗമൊന്നും ഉണ്ടാകുന്നില്ല എങ്കിലും മുട്ടയുടെ സംരക്ഷണ പാളി നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ബാക്ടീരിയ കയറാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂട്ടുന്നുണ്ട്. അങ്ങനെ മലിനമായ മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, ഭക്ഷ്യ വിഷബാധ, സാൽമോണല്ല അണുബാധ, വയറിളക്കം, ഛർദി, അതുപോലെ തന്നെ വയറുവേദനയും വയറ്റിലെ മുറുക്കവും പനി, ശരീരക്ഷീണം, നീർജലീകരണം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത്. ഇനി ആർക്കാണ് കൂടുതൽ അപകട സാധ്യത എന്ന് ചോദിക്കുകയാണെങ്കിൽ, ചെറിയ കുട്ടികള്, പ്രഗ്നന്റ് ലേഡീസ്, പ്രായമായവര്, പ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാർക്ക്. ഇനി മുട്ട വാങ്ങുന്ന സമയത്ത് അവയിൽ അഴുക്കുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. വൃത്തിയാക്കിയേ തീരൂ എന്നുണ്ടെങ്കിൽ നനവില്ലാത്ത ഉണങ്ങിയ തുണിയോ പേപ്പറോ ഉപയോഗിച്ച് അഴുക്ക് നമ്മൾക്ക് തുടച്ചു മാറ്റാവുന്നതാണ്. കഴുകണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ പാചകം ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ. ഒരിക്കലും വെള്ളത്തിൽ ഇത് കുതിർത്ത് വെക്കാനായിട്ട് പാടില്ല. നന്നായിട്ട് വേവിച്ചു കഴിച്ചാൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുകൂടി പറയാൻ കേട്ടോ. അപ്പോ മുട്ട കഴിക്കുന്നവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മുട്ട കഴുകി സൂക്ഷിക്കുന്നത് അത്ര നല്ല കാര്യമല്ല കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: പത്താം വാർഷികത്തിന് നിറവിൽ പെട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സാൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സാൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
1: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ ജെ സി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ എ സി ഹാളുകളും ഒരുക്കി ജെ സി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: ട്രെയിൻ യാത്ര വളരെ സുഖകരമാണെങ്കിലും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കേണ്ടതിന്റെയും ജാഗ്രത പാലിക്കേണ്ടതിന്റെയും ആവശ്യം വളരെ വലുതാണ് അല്ലെ. സാധാരണയായിട്ട് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കൗതുകമാണ് ഈ ലോക്കോ പൈലറ്റ് അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ അവർക്ക് സിഗ്നലുകൾ എത്ര ദൂരത്ത് നിന്ന് വരെ കാണാൻ കഴിയും എന്നുള്ളതും പല ആൾക്കാരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യൻ റെയിൽവേയിലെ സിഗ്നലുകൾ ഒന്നിലല്ല പല ഘട്ടങ്ങളിലായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആദ്യം വരുന്നത് വിദൂര സിഗ്നൽ അഥവാ വാർണർ സിഗ്നൽ ആണ്. ഇത് ലോക്കോ പൈലറ്റിന് മുന്നിലുള്ള സ്റ്റേഷനിലെ സിഗ്നലുകളെ കുറിച്ച് ഒരു ധാരണ നൽകുന്നുണ്ട്. തുടർന്ന് ഹോം സിഗ്നലും പിന്നീട് സ്റ്റാർട്ടർ സിഗ്നലും ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പ്രവേശിക്കാനായിട്ടും പുറപ്പെടാനായിട്ടും അനുവദിക്കുന്നുണ്ട്. ഈ ക്രമാനുഗതമായ സിഗ്നൽ സംവിധാനം ലോക്കോ പൈലറ്റിന് മുൻകൂട്ടി ട്രെയിൻ നിർത്താനായിട്ട് തയ്യാറെടുക്കാൻ ധാരാളം സമയം നൽകുന്നുണ്ട്. സിഗ്നൽ കണ്ടാലുടൻ പൈലറ്റുമാർക്ക് വേഗത കുറയ്ക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ദൂരെ നിന്നുള്ള സിഗ്നൽ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ട്രെയിൻ വേഗത ക്രമീകരിക്കുക എന്നതാണ് ലോക്കോ പൈലറ്റിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദൂരെയുള്ള ഒരു സിഗ്നൽ വഴി ഒരു സ്റ്റോപ്പ് തിരിച്ചറിയുന്ന സമയത്ത് ലോക്കോ പൈലറ്റ് ക്രമേണ ബ്രേക്കുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇത് ട്രെയിൻ ഹോം സിഗ്നലിൽ എത്തുമ്പോഴേക്കും അതിന്റെ വേഗത കംപ്ലീറ്റ് ആയിട്ടും കൺട്രോൾ ചെയ്തുവെന്ന് ഉറപ്പാക്കുന്നുണ്ട്. ഇനി പാളത്തിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ട്രെയിന് പെട്ടെന്ന് നിർത്താനായിട്ട് കഴിയാത്തത് എന്ന് ആളുകൾ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്. വാസ്തവത്തിൽ ട്രെയിനിന്റെ ചക്രങ്ങളും ട്രാക്കുകളും തമ്മിലുള്ള കർഷണം വളരെ കുറവാണ്. അതിനാൽ ഉയർന്ന വേഗതയിൽ ഒരു ഭാരമേറിയിട്ടുള്ള ട്രെയിൻ നിർത്താനായിട്ട് ഗണ്യമായ ബ്രേക്കിംഗ് ദൂരം ആവശ്യമാണ്. ലോക്കോ പൈലറ്റ് പാളത്തിൽ എന്തെങ്കിലും കാണുമ്പോഴേക്കും ട്രെയിൻ പലപ്പോഴും ആവശ്യമായിട്ടുള്ള ബ്രേക്കിംഗ് ദൂരം കടന്നു പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എമർജൻസി സിറ്റുവേഷൻസിൽ പോലും ട്രെയിൻ ഉടനടി നിർത്തുന്നത് കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് സിഗ്നൽ സംവിധാനം അത്തരത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സിഗ്നലുകള്, നിശ്ചിത ബ്രേക്കിംഗ് ദൂരങ്ങൾ, നിരന്തരമായിട്ടുള്ള നിരീക്ഷണം എന്നിവ ട്രെയിൻ സുരക്ഷിതമായിട്ടും കൃത്യസമയത്തും യാതൊരു അപകടവും ഇല്ലാതെ നിർത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നുണ്ട്. അതുമാത്രമല്ല മൂടൽ മഞ്ഞ്, കനത്ത മഴ അല്ലെങ്കിൽ കുന്നിൻ പ്രദേശങ്ങൾ പോലുള്ള സിറ്റുവേഷൻസിലെ വഴിയുണ്ടെങ്കിൽ ലോക്കോ പൈലറ്റിന് സിഗ്നലുകൾ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത്തരമൊരു സിറ്റുവേഷൻസിലെ റെയിൽവേ കൂടുതൽ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്. അതായത് വേഗത നിയന്ത്രണങ്ങൾ, ഇരട്ടി ദൂര സിഗ്നലുകൾ തുടങ്ങിയ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അതുവഴി ട്രെയിൻ നിർത്താനായിട്ട് ലോക്കോ പൈലറ്റിന് മുൻപത്തേക്കാൾ കൂടുതൽ സമയം ലഭിക്കുകയും ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്ക് ആണ് ആസ്ട്രിയ FM 90 with me RJ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ട് ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ടേക്ക് എ ബ്രേക്ക്.
1: കടലിനടിയിൽ ഒരു വീട്, ചുവരുകളും മേൽക്കൂരകളും സുതാര്യമായ ആ വീട്ടിൽ നിങ്ങൾ താമസിക്കുകയാണ്. പുറമേ വെള്ളവും മത്സ്യങ്ങളും കടൽ ചെടികളും ജലജീവികളും ഒക്കെ ആയിട്ട് ഓരോ നിമിഷവും മാറുന്ന വർണ്ണ കാഴ്ചകൾ കാണാം. നിങ്ങൾ വീടിനുള്ളിലെ സോഫയിലും ബെഡിലും വിശ്രമിക്കുകയും കസേരയിൽ ചാരിയിരുന്ന് ബുക്കുകൾ വായിക്കുകയും ജോലികൾ ചെയ്യുകയും ചെയ്യുന്നു. മറക്കേണ്ട, നിങ്ങൾ ജീവിക്കുന്നത് സമുദ്രത്തിനടിയിലാണ് കേട്ടോ. ഇങ്ങനെ ഒരു ജീവിതമേ സാധ്യമാക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ ഇത് സാധ്യമാകാൻ പോകുകയാണ് കേട്ടോ. സമുദ്ര സാങ്കേതിക വിദ്യ പരിവേഷണ കമ്പനി ആയിട്ടുള്ള ഡീപ് 2027 ആകുമ്പോഴേക്കും കടലിനടിയിലെ ജീവിതം സാധ്യമാക്കുന്ന 1,000 കോടി രൂപയുടെ അണ്ടർ വാട്ടർ ബേസ് ഒരുക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളത്തിനടിയിൽ മികച്ച ആവാസ വ്യവസ്ഥ, കിടപ്പുമുറികൾ, കുളിമുറികൾ, ജോലി സ്ഥലങ്ങൾ, സാമൂഹിക ഇടങ്ങൾ എന്നിവയുൾപ്പെടെ വെള്ളത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇവര് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ സെന്റിനൽ എന്നത് ഡീപ് സൃഷ്ടിച്ച അണ്ടർ വാട്ടർ വസതിയുടെ പേരാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ആളുകൾക്ക് ദീർഘനേരം താമസിക്കാനായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ചെറിയ അണ്ടർ വാട്ടർ നഗരം പോലെയാണ് ഈ ഒരു ഘടന. ഓരോ സെന്റിനൽ യൂണിറ്റിലും സുഖപ്രദമായിട്ടുള്ള കിടപ്പുമുറികൾ, ജോലി സ്ഥലങ്ങൾ, സാമൂഹിക മേഖലകൾ, ഗവേഷണ മുറികൾ എന്നിവയൊക്കെ ഉണ്ടായിരിക്കും. സയന്റിസ്റ്റുകൾക്കും സാധാരണക്കാർക്ക് പോലും സമുദ്രത്തിൽ ജീവിക്കാനായിട്ടും സമയം ചെലവഴിക്കാനായിട്ടും അനുവദിക്കുന്ന ഒരു വീട് കൂടിയായിരിക്കും കേട്ടോ ഇത്. അണ്ടർ വാട്ടർ റെസിഡൻസുകളിലെ കിടപ്പുമുറി സുഖകരവും വിശാലമായ രീതിയിലും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ആൻഡ് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടുക്കളയാണ് കേട്ടോ. കൗണ്ടർ ടോപ്പ്, സിങ്ക്, റെഫ്രിജറേറ്റർ, ഒരു സോസ് വൈഡ് മെഷീൻ എന്നിവയുൾപ്പെടെ ഭക്ഷണം തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഈ സ്ഥലത്ത് ഉണ്ടായിരിക്കും. മനുഷ്യരാശിയെ സമുദ്രത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും ഗ്രഹത്തിന് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ബോധം വളർത്താനുമാണ് തങ്ങളുടെ ആഗ്രഹം എന്നാണ് ഡീപ്പിന്റെ പ്രസിഡന്റ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ അണ്ടർ വാട്ടർ വീടുകൾ ഒരു പുതിയ ജീവിത രീതി അവതരിപ്പിക്കുക മാത്രമല്ല, സമുദ്രവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യവസായത്തില് പുതിയ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായിട്ടും തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ടും ഗവേഷണം വളർത്താനായിട്ടും കഴിവുള്ളവയാണ്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ കടലിനടിയിലൊക്കെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കുറച്ചു സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ആഗ്രഹം സഫലമാകാനായിട്ട് പോവാണ്. അതായത് കടലിനടിയിൽ നമുക്ക് താമസിക്കാം, ജോലി ചെയ്യാം, വേണമെങ്കിൽ ഉറങ്ങാനായിട്ടും സാധിക്കും. ഒരുങ്ങുന്നത് 1,000 കോടിയുടെ അണ്ടർ വാട്ടർ ബേസ് ആണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ സാധ്യമാകുന്നത് 2027 ആകുമ്പോഴേക്കും ആയിരിക്കും എന്നുള്ളതാണ്. സമുദ്ര സാങ്കേതിക വിദ്യ പരിവേഷണ കമ്പനി ആയിട്ടുള്ള ഡീപ് ആണ് ഈ ഒരു സംഭവം സാധ്യമാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ ടേക്ക് എ ബ്രേക്കിലൂടെ ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രേയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
8: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
7: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
8: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
7: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
8: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
7: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
8: അയ്യോ, അത് ശരിയാ.
7: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

നമ്മുടെ ഒക്കെ കൂട്ടത്തില് ചായ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കും അല്ലെ. ഇന്ദിനും ഈദിനും ചായ കുടിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചായ കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ചായ കുടിക്കാനായിട്ട് വരുന്ന ഒരു ചായ പാർട്ട്ണർ ഉണ്ടായിരിക്കും. എന്തിനാണിപ്പോ ഈ ചായയെക്കുറിച്ച് പറയുന്നത് എന്നായിരിക്കും നിങ്ങളിപ്പോ ചിന്തിക്കുന്നത്. നമ്മളൊരു കടയിൽ പോയിട്ടൊരു ചായ കുടിക്കാനായിട്ട് എത്ര രൂപയാണ് വരിക? മാക്സിമം ഒരു 12 രൂപ. 12 രൂപയാണ് ഇപ്പോൾ ചായയുടെ വില എന്ന് പറയുന്നത് അല്ലെ. പക്ഷേ ഉണ്ടല്ലോ, ഒരു കപ്പ് ചായക്ക് 1,00,000 രൂപ വരുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരു ചായ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ചായയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ 1,00,000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു കപ്പ് ചായ ഉണ്ട്. എന്നാലും ചായക്ക് ഇത്രയും വില വരാനായിട്ട് എന്താണ് കാരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലെ. മസാലകളെ ചേർത്ത ചായയാണോ, അല്ലെങ്കിൽ പഞ്ചസാരയും പാലും ഒക്കെ സ്പെഷ്യൽ ആണോ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ചിന്തകൾ. എന്നാൽ ഈ ചായയുടെ പ്രത്യേകത അതൊന്നുമല്ല. എന്താണെന്നറിയണ്ടേ? ഞാൻ പറഞ്ഞു തരാം. ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജെ അനാമിക. ദുബായിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ കഫെ ആയിട്ടുള്ള ബോഹോ കഫേയിലാണ് ഇത്തരത്തിൽ 1,00,000 രൂപയുടെ ചായ വിൽക്കുന്നത് കേട്ടോ. പല തരത്തിലുള്ള ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞ ഗോൾഡൻ ടീ ആണ് ഇവിടുത്തെ ആഡംബര ചായ എന്ന് പറയുന്നത്. ദുബായിലെ DIFC എമിറേറ്റ്സ് ഫിനാൻഷ്യൽ ടവറിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ബോഹോ കഫേയില് ഒരു കപ്പ് ഗോൾഡ് ടീ കുടിക്കണമെങ്കിൽ നമ്മുടെ കയ്യില് 5,000 ദർഹം വേണം. ഏകദേശം 1.14 ലക്ഷം രൂപ. 24 കാരറ്റ് സ്വർണ്ണ പൊടിച്ചു ചേർത്താണ് ഈ ചായ ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു കാലത്ത് ഗോൾഡ് ടീ വളരെ ട്രെൻഡിങ് ആയതിനു ശേഷമാണ് ഈ ഒരു ചായ സംസാരം വീണ്ടും ഡിസ്കഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ വംശജയായിട്ടുള്ള റെസ്റ്റോറേറ്റർ സുചേത ശർമ്മയുടെ ഉടമസ്ഥതയിലുള്ള കഫേയാണ് ബോഹോ കഫേ. മനോഹരമായിട്ട് തയ്യാറാക്കി സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ചായ സെർവ് ചെയ്യാറുള്ളത് കേട്ടോ. എന്തായാലും ഇത്രയും പൈസ ചെലവഴിച്ച് ഈ ചായ കുടിക്കണോ എന്നാണ് ചില ആൾക്കാരുടെ ചോദ്യം. ഈ സ്വർണ ചായക്ക് എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് മറ്റു ചില ആൾക്കാരുടെ ഡൗട്ടുകൾ. ഗോൾഡൻ ടീ മാത്രമല്ല ഈ ഒരു ബോഹോ കഫേയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 4,761 ദർഹത്തിന് ഏകദേശം 1.09 ലക്ഷം രൂപയ്ക്ക് ഗോൾഡ് സോവാനീർ കോഫിയും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പാനീയമാണ്. ഒപ്പം തന്നെ ഗോൾഡ് വാട്ടർ, ഗോൾഡ് ക്രോയിസൻസ്, ഗോൾഡ് ബർഗർ, ഗോൾഡ് ഐസ്ക്രീം എന്നിവയും കഴിക്കാനായിട്ടുള്ള ഒരു അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും മികച്ച പ്രതികരണങ്ങളാണ് ഗോൾഡ് ടീക്ക് ഉള്ളത് എന്നാണ് നമ്മുടെ ഗോൾഡ് ടീക്കിന്റെ ഉടമ, കഫേ ഉടമ പറയുന്നത് കേട്ടോ. അപ്പോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ചായ കുടിക്കാനായിട്ടുള്ള പൈസ അഫോർഡ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും കാണില്ല അല്ലെ. എന്തായാലും ഈ ഒരു ചായ വിശേഷം കേട്ട സ്ഥിതിക്ക് ഒരു ചായ കുടിക്കാനായിട്ടുള്ള ആഗ്രഹമൊക്കെ മനസ്സിൽ തോന്നി കാണും അല്ലെ. അപ്പോ നേരെ പോയി ഒരു ചായ കുടിച്ചോളൂ, കൂടെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടും. യു ആർ ലിസണിംഗ് ടു ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ അനാമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: മെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
3: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: സാധാരണയായിട്ട് നിങ്ങളൊരു ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് ആദ്യം എന്താ ചെയ്യാറുള്ളേ? ഒന്നെങ്കിൽ ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടോ ടിക്കറ്റ് എടുക്കും അല്ലെ? പക്ഷെ കഴിഞ്ഞ 76 വർഷമായിട്ട് യാത്രക്കാർക്ക് ടിക്കറ്റ് ഇല്ലാതെ സൗജന്യ സേവനം നൽകുന്ന ട്രെയിൻ ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിക്കണം കേട്ടോ, കാരണം കാര്യം ശരിയാണ്. അങ്ങനെ ഒരു ട്രെയിൻ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ 13,000+ ട്രെയിനുകൾ ദിനം പ്രതി സർവീസ് നടത്തുന്നുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള ഒരു സേവനം ഈ ട്രെയിനിൽ മാത്രമേ ഉള്ളൂ. അത് ഏത് ട്രെയിൻ ആണ് എന്ന് കേൾക്കാം. ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ അനാമിക. 76 സർവീസ് നടത്തുന്ന ഭക്ര നങ്കൽ ട്രെയിനാണ് ഇത്തരത്തിലുള്ള ഒരു സേവനം നൽകുന്നത്. പഞ്ചാബിലെ നങ്കലിനും ഹിമാചൽ പ്രദേശിലെ ഭക്രയ്ക്കും ഇടയിൽ 13 km ദൂരം മനോഹരമായ സത്ലജ് നദിക്കും ശിവാലിക് കുന്നുകൾക്കും മുകളിലൂടെയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. പ്രതിദിനം 800+ ആളുകൾ ഈ ട്രെയിൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ 7:05 ഈ ഒരു ട്രെയിൻ നങ്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് 8:20 ഭക്രയിൽ എത്തിച്ചേരും. മടക്കയാത്രയിൽ ട്രെയിൻ 3:05 നങ്കലിൽ നിന്ന് മറ്റൊരു യാത്ര പുറപ്പെട്ട് 4:20 ഭക്ര റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ ഇറക്കും. ആദ്യകാലത്ത് ഈ ട്രെയിൻ ഉപയോഗിക്കുന്നത് ഭക്ര നങ്കൽ അണക്കെട്ട് നിർമ്മാണത്തിന്റെ തൊഴിലാളികളെ എത്തിക്കുന്നതിനും അവരുടെ തിരിച്ചുള്ള യാത്രയ്ക്കുമായിട്ടായിരുന്നു കേട്ടോ. 1948 മുതലാണ് ഈ ട്രെയിൻ ഓടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1953 അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഡീസൽ എഞ്ചിനുകളുടെ വരവുണ്ടായി. ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗമായതുകൊണ്ട് തന്നെ ഇതിനെ കേവലം ഒരു ഗതാഗത മാർഗം എന്നതിലുപരി ചരിത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുപോലെ ഭക്രാഭ്യാസ് മാനേജ്മെന്റ് ബോർഡ് അതിന്റെ പ്രവർത്തന ചെലവ് കണക്കിലെടുത്ത് നിരക്കീടാക്കുന്നത് പരിഗണിക്കുന്നുണ്ട് എങ്കിലും ഓരോ മണിക്കൂറിലും 18 മുതൽ 20 ലിറ്റർ വരെ ഇന്ധനം ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ ട്രെയിനിന്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും ഒക്കെ മാനിച്ച് ഇത് നിരക്കരഹിതമായിട്ട് നിലനിർത്താനായിട്ടുള്ള തീരുമാനം എടുക്കുകയായിരുന്നു. അപ്പോ യാത്ര ചെയ്യാനായിട്ട് ടിക്കറ്റ് വേണ്ട, കഴിഞ്ഞ 76 ടിക്കറ്റ് വേണ്ടാതെയും സൗജന്യ നിരക്കിലും സർവീസ് നടത്തുന്ന ഒരേ ഒരു ഇന്ത്യൻ ട്രെയിനെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത് കേട്ടോ. വിശേഷങ്ങളും അപ്ഡേറ്റുകളും ഒന്നും അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 10 വർഷത്തിന്റെ നിറവിൽ പെട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റർ ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സെന്റ് സർജിക്കൽസ് ചന്തമുക്ക് കൊട്ടാരക്കര.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയർസ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഫാൻ ഉപയോഗിക്കാതിരിക്കാനായിട്ട് കഴിയാത്തവരാണ് നമ്മളിൽ പലരും അല്ലേ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ. എനിക്ക് തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഫാൻ ഇല്ലാതെ കിടക്കാനായിട്ട് പറ്റില്ല കേട്ടോ. വലിയ മഴയുള്ള സമയത്ത് ഫുൾ സ്പീഡിൽ ഫാനൊക്കെ ഇട്ട് പുതച്ചു മൂടി കിടക്കുക, അന്തസ് അല്ലേ. ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ നാം കണ്ടുവരുന്ന ആളുകളുടെ ഒരു ഫാന്റസിയാണിത്. ചിലർക്ക് കാറ്റില്ലെങ്കിലും ഫാനിന്റെ ശബ്ദമെങ്കിലും കേൾക്കാതെ ഉറക്കം വരാറില്ല. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഉറങ്ങണമെങ്കിൽ ഫാൻ നിർബന്ധം എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാലേ രാത്രി മുഴുവൻ ഇത്തരത്തിൽ ഫാൻ ഉപയോഗിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല എന്നാണ് ചില സ്റ്റഡീസ് വ്യക്തമാക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണ് രാത്രി മുഴുവൻ ഫാൻ ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ എന്ന് നോക്കാം. ടേക്ക് എ ബ്രേക്ക്. സത്യത്തിൽ ചൂടകറ്റുന്നതിന് പ്രത്യേകമായിട്ട് ഫാൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. മുറിയിലെ ചൂട് കുറയ്ക്കണമെങ്കിൽ എയർ കൂളറോ എയർ കണ്ടീഷണറോ ആവശ്യമാണ്. മുറിയിലെ കാറ്റുണ്ടാക്കുക എന്നതാണ് ഫാനിന് ചെയ്യാൻ പറ്റുന്ന ഏക ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കാറ്റ് നമ്മുടെ ബോഡിയിൽ അടിക്കുമ്പോൾ ഒരു ചൂടിൽ നിന്ന് നേരെ ആശ്വാസം മാത്രമാണ് നമുക്ക് ലഭിക്കാറുള്ളത്. ചൂട് കാലത്ത് ഫാൻ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ആശ്വാസം തോന്നാറുണ്ടല്ലേ. വിയർത്ത് കുളിച്ച് ഫാനിനടിയിൽ ഇരിക്കുന്ന സമയത്ത് നല്ല തണുപ്പ് തോന്നാറുണ്ടല്ലോ. എന്നാൽ ഇത് വിയർപ്പിൽ കാറ്റ് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു തണുപ്പാണ്. വെള്ളത്തിൽ കാറ്റടിക്കുന്ന സമയത്ത് നടക്കുന്ന ബാഷ്പീകരണമാണ് ഈ ഒരു തണുപ്പിന് കാരണമാകുന്നത് കേട്ടോ. ആൻഡ് ഫാനുകൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫാനിന്റെ ലീഫിലെ പൊടിപടലങ്ങളും ചിലന്തി വലകളും ഉണ്ടായിരിക്കാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വൃത്തിയാക്കാതിരിക്കുകയാണെങ്കിൽ ഫാൻ കറങ്ങുന്ന സമയത്ത് മുറിയിലെ പൊടിയും മറ്റും പരക്കാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. കുറഞ്ഞ താഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫാനിന്റെ ലീഫ് വൃത്തിയാക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാട്ടോ. അതുപോലെ തന്നെ കറങ്ങുന്നതിനിടെ ഫാൻ ഇളകി വീണ അപകടം ഉണ്ടാകുന്നത് എല്ലാവരുടെയും പേടി സ്വപ്നങ്ങളിൽ ഒന്നാണ്. ഫാനുകളുടെ നട്ടും ബോട്ടും സ്ക്രൂമൊക്കെ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുക. കൂടാതെ കൃത്യമായ ഇടവേളകളിൽ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് കുഴപ്പങ്ങളില്ല എന്ന് ഉറപ്പാക്കുന്നത് സുരക്ഷാ വീഴ്ചയില്ലാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ രാത്രി മുഴുവൻ ഫാനിട്ട് കിടക്കുകയാണെങ്കിൽ മുറിയിലെ കൃത്യമായ വെന്റിലേഷൻ ഫെസിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. വെന്റിലേഷൻ സൗകര്യങ്ങൾ കുറവുള്ള മുറിയാണെങ്കിൽ ഫാനിന്റെ ഉപയോഗം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആസ്മയും അപസ്മാരവും ഉള്ള ആളുകൾ അധികം സ്പീഡിൽ ഫാൻ ഉപയോഗിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ കാറ്റ് നേരിട്ട് മുഖത്തടിക്കുന്ന സമയത്ത് ശ്വാസം മുട്ടാനായിട്ടും അപസ്മാരം ഉണ്ടാകാനായിട്ടും കാരണമാകുന്നുണ്ട്. കൂടാതെ വളരെ ചെറിയ കുട്ടികളുടെ മുഖത്തേക്ക് കാറ്റടിക്കുമ്പോഴും ഇതേ ശ്വാസം മുട്ടൽ അനുഭവപ്പെടാനായിട്ട് സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോ മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും ഫാൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. രാത്രി മുഴുവൻ ഫാൻ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളതാണ് ചില പഠനത്തിൽ പറയുന്നത് കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

മനുഷ്യരെ എക്കാലത്തും പേടിപ്പെടുത്തിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു സോംബികൾ, അല്ലെ? ഇംഗ്ലീഷ് സിനിമകളിലും സീരീസുകളിലും സോംബി കഥാപാത്രങ്ങൾ പലപ്പോഴും പേടിപ്പെടുത്തുന്ന ഒരു ക്യാരക്ടറാണ്. മനുഷ്യ മാംസം കഴിക്കുന്ന ജീവനുള്ള പ്രേതങ്ങളെയാണ് സിനിമകളിൽ സോംബികളെ പ്രദർശിപ്പിക്കുന്നത്, അല്ലെ? സോംബികൾക്ക് വികാരങ്ങൾ ഉണ്ടാവില്ല എന്നും സോംബികളുടെ കടിയേറ്റിട്ടുണ്ടെങ്കിൽ കടിയേറ്റ ആളും സോംബികളുമായിട്ട് മാറും തുടങ്ങിയ പേടിപ്പിക്കുന്ന ഒരുപാട് കഥകളാണ് പൊതുവിൽ സോംബികളെ വില്ലന്മാരാകുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ സോംബി സ്വഭാവം കാണിക്കുന്ന ജീവിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ അത്തരത്തിൽ ഒരു ഫംഗസ് ഉണ്ട്, പക്ഷെ ഇത് മനുഷ്യരെ ആക്രമിക്കുന്ന ഒന്നല്ല കേട്ടോ. ഉറുമ്പുകളെ ലക്ഷ്യമിടുന്ന ഈ ഫംഗസുകൾ സോംബി ആൻഡ് ഫംഗസ് അല്ലെങ്കിൽ ഓർഫിയോകോഡിസെപ്സ് ഫംഗസ് എന്നാണ് അറിയപ്പെടുന്നത്. സോംബി ആൻഡ് ഫംഗസ് ഒരു പരാദ ജീവിയാണ്. ഇവ അതിജീവനത്തിനായിട്ട് ഉറുമ്പുകളെ കടിക്കുന്നുണ്ട് കേട്ടോ. മഴക്കാടുകളിലും നിലത്തും മരത്തിനു മുകളിലുമായിട്ട് സോംബി ആൻഡ് ഫംഗസുകളുടെ ധാരാളം ബീജം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരിക്കും. ഈ ബീജത്തിൽ ചവിട്ടുന്നതിലൂടെ ഫംഗസ് ഉറുമ്പുകളുടെ ബോഡിയിൽ പ്രവേശിക്കുന്നുണ്ട്. ആദ്യം ഉറുമ്പിന്റെ ബോഡിയിൽ എത്തുന്ന ഫംഗസ് ഏകകോശമായിട്ട് പ്രവർത്തിക്കുകയും പിന്നീട് വിഭജിച്ച് പെരുകുകയും ചെയ്യുന്നുണ്ട്. ഈ കോശങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ തമ്മിൽ കൈമാറുന്നുണ്ട്. പതിയെ പതിയെ ആധിപത്യം സ്ഥാപിച്ച ഫംഗസുകൾ ഉറുമ്പിന്റെ ബോഡിയുടെ പകുതിയോളം കീഴടക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷമുള്ള ഉറുമ്പിന്റെ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ് എന്ന് പറയാം. കാരണം സോംബി ഫംഗസ് ബോഡിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ഉറുമ്പുകൾ അതിന്റെ സാധാരണമായിട്ടുള്ള ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട്. സയന്റിസ്റ്റുകള് സോംബി ഫേസ് എന്ന് വിളിക്കുന്ന ഈ ഘട്ടത്തിൽ ഉറുമ്പ് കൂട്ടമായിട്ടുള്ള ജീവിതം അങ്ങോട്ട് അവസാനിപ്പിക്കും. പിന്നീട് ബോഡിയിൽ പ്രവേശിച്ചിരിക്കുന്ന ഫംഗസുകളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സിറ്റുവേഷനിലേക്കാണ് ഉറുമ്പുകൾ ജീവിതം മാറ്റുന്നത് കേട്ടോ. ബോഡിയിൽ പ്രവേശിച്ച ഫംഗസ് തലച്ചോറിന്റെയും പേശികളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുന്നതോടെ ഉറുമ്പ് കംപ്ലീറ്റ് ആയിട്ടും സോംബി ആൻഡ് ഫംഗസിന്റെ വരുതിയിലാകും. ഈ സമയത്ത് ഉറുമ്പിനെ കൊണ്ട് വിചിത്രമായ കാര്യങ്ങളായിരിക്കും ഈ ഫംഗസുകളെ ചെയ്യിപ്പിക്കുക കേട്ടോ. സ്വന്തം വാസസ്ഥലം ഉപേക്ഷിച്ച ഫംഗസുകൾക്ക് ആവശ്യമായിട്ടുള്ള ഈർപ്പം ലഭിക്കുന്ന പ്രദേശത്തേക്ക് പാലായനം ചെയ്യാനായിട്ട് ഉറുമ്പുകൾ നിർബന്ധിതരാകുന്നുണ്ട്. അങ്ങനെ ഫംഗസിന്റെ ഇംഗിതത്തിന് വഴങ്ങി ഉറുമ്പുകൾ നിലത്ത് നിന്ന് 10 മുതൽ 25 വരെ ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് മാറുന്നുണ്ട്. ഫംഗസിന്റെ പിടിയിലായിട്ടുള്ള ഉറുമ്പുകളുടെ അവസാനം കുറച്ച് ദാരുണമാണ് എന്ന് പറയാം കേട്ടോ. കാരണം അവർ വസിക്കുന്ന സ്ഥലത്തെ ഏതെങ്കിലും മരക്കൊമ്പിൽ ഇലയിൽ താടി ഇല്ലുകൾ അമർത്തി വെക്കും. പിന്നീട് ജീവിതകാലത്തിൽ ഒരിക്കലും ആ ഇരിപ്പ് മാറ്റാനായിട്ട് അവയ്ക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ സ്വയം തടവുകാരനായിട്ടുള്ള ഉറുമ്പ് ദാരുണമായിട്ട് മരണപ്പെടുന്നുണ്ട്. മരണപ്പെട്ട ഉറുമ്പ് അടുത്ത ഫംഗസ് ആയിട്ട് വീണ്ടും അടുത്ത ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ആ ഒരു സത്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ യഥാർത്ഥ ജീവിതത്തിൽ സോംബി സ്വഭാവം കാണിക്കുന്ന ഒരു സൂക്ഷ്മാണു ഉണ്ട്. ഇത് പക്ഷെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഉറുമ്പുകളെയാണ് കേട്ടോ, മനുഷ്യരെ അല്ല. ഉറുമ്പുകളെ ലക്ഷ്യമിടുന്ന ഈ ഫംഗസുകൾ എന്ന് പറയുന്നത് സോംബി ആൻഡ് ഫംഗസ് അല്ലെങ്കിൽ ഓർഫിയോകോർഡിസെപ്സ് ഫംഗസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും ഈ ഒരു സോംബിയെ കുറിച്ച് ഓർത്ത് മനുഷ്യർ പേടിക്കേണ്ട കാര്യമില്ല, ഉറുമ്പുകൾ മാത്രം പേടിച്ച മതി എന്നുള്ളതാണ് സത്യം. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് ആണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: മുന്നിലുള്ള റോഡിലേക്കോ വഴികളിലേക്കോ നോക്കുന്ന സമയത്ത് അതെവിടെയാണ് അവസാനിക്കാൻ പോകുന്നത് എന്ന് നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ നിൽക്കുന്ന റോഡിന്റെ അവസാന പോയിന്റ് എവിടെയായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂവേഷൻ ഏതൊക്കെ സ്ഥലങ്ങളിലായിരിക്കും എന്നിങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. എന്നാലേ ലോകത്തിലെ അവസാനത്തെ റോഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു റോഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ. യൂറോപ്യൻ രാജ്യമായിട്ടുള്ള നോർവേയിലാണ് ഈ റോഡ് ഉള്ളത്. ലോകത്തിലെ അവസാനത്തെ റോഡ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് കേട്ടോ. ഈ ഒരു റോഡിനെ കുറിച്ച് കേൾക്കാം ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ അനാമിക. E69 ഹൈവേ എന്നാണ് ഈ റോഡ് അറിയപ്പെടുന്നത് കേട്ടോ. ഈ റോഡ് അവസാനിച്ചാൽ കടലും മഞ്ഞു മൂടിയിട്ടുള്ള പർവ്വതങ്ങൾ മാത്രമേ കാണാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 14 കിലോമീറ്റർ ആണ് ഈ റോഡിന്റെ നീളം എന്നും പറയപ്പെടുന്നുണ്ട്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, ഉത്തര ധ്രുവമാണല്ലോ ഭൂമിയുടെ ഏറ്റവും ദൂരമുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഭൂമിയുടെ അച്ചുതണ്ട് ഇവിടെ നിന്നാണ് കറങ്ങുന്നത്. നോർവേയും ഇവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ 69 ഹൈവേ ഭൂമിയുടെ അറ്റത്തെ നോർവേയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. മുന്നോട്ടുള്ള വഴിയൊന്നും കാണാത്ത സ്ഥലത്താണ് റോഡ് അവസാനിക്കുന്നത്. മഞ്ഞ് മാത്രമേ ഇവിടെ കാണാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഇനി ഈ റോഡിലേക്ക് ഈസി ആയിട്ട് പോകാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിക്കാൻ വേണ്ട കേട്ടോ. ഒരു ഗ്രൂപ്പ് ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പോകാനായിട്ടുള്ള പെർമിഷൻ ലഭിക്കുള്ളൂ. ഈ റോഡിൽ ഒരാൾക്ക് ഒറ്റയ്ക്കോ വാഹനങ്ങൾക്കോ പോകാനായിട്ട് സാധിക്കില്ല. ഇവിടെ ആകമാനം കിലോമീറ്ററോളം കട്ടിയുള്ള മഞ്ഞു പാളികൾ പരന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ നടക്കാനായിട്ടും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇവിടുത്തെ കാലാവസ്ഥ തികച്ചും ഡിഫറെന്റ് ആണ്. ശൈത്യകാലത്ത് ഇവിടെ 6 മാസം ഇരുട്ടായിരിക്കും, പകൽ ഉണ്ടാവില്ല കേട്ടോ. വേനൽക്കാലത്ത് ഇവിടെ സൂര്യൻ തുടർച്ചയായിട്ട് ദൃശ്യമാകും. ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും സമീപ പ്രദേശങ്ങളിൽ ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്തായാലും റോഡുകൾ അവസാനിക്കുന്ന ഇടം, ലോകത്തിലെ അവസാനത്തെ റോഡിനെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത്. ഈ ഒരു അവസാനത്തെ റോഡിന്റെ വിശേഷത്തോടുകൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്കും ഇവിടെ അവസാനിപ്പിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം നല്ല കലക്കൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൂപ്പർ വിശേഷങ്ങളുമായിട്ട് ടേക്ക് എ ബ്രേക്കിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രീയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മളിൽ പലർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ കടന്നു വരുന്ന മനുഷ്യരെ നമുക്ക് പ്രധാനമായും രണ്ട് തരത്തിൽ തിരിക്കാം. ഒന്ന്, നമ്മളെ ജീവനതുല്യം സ്നേഹിക്കുന്നുവെന്ന് നമ്മളോട് സദാസമയവും അഭിനയിക്കുന്നവർ. മറ്റൊന്ന്, നമ്മൾ എത്രയൊക്കെ സ്നേഹം കൊടുത്താലും അത് എന്താണെന്ന് മനസ്സിലാക്കാത്തവർ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർ. ഈ രണ്ട് കൂട്ടരും നമുക്ക് തരുന്നത് ഒരേ ഒരു കാര്യമാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വേദന. നമ്മളെ ശരിക്കും സ്നേഹിക്കുന്ന മൂന്നാമതൊരു കൂട്ടരുണ്ട്. പക്ഷേ അവരെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാൻ വൈകും. ഇന്ന് ഈ രാത്രിയിൽ നമുക്ക് ചുറ്റുമുള്ള രണ്ട് തരം മനുഷ്യരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം നിശാഗന്ധിയിലേക്ക്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. സ്നേഹം അഭിനയിക്കുന്നവരെയും എത്ര സ്നേഹിച്ചാലും മനസ്സിലാക്കാത്തവരെയും പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ ആദ്യം പറഞ്ഞ കൂട്ടരുണ്ടല്ലോ, സ്നേഹം അഭിനയിക്കുന്നവർ, അവരാണ് ഏറ്റവും അപകടകാരികൾ. അവർ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് തന്നെ വളരെ മനോഹരമായിട്ടായിരിക്കും. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന വാക്കുകളുമായി അവർ കൂടെ നിൽക്കും. നിനക്ക് ഞാനുണ്ട് എന്ന് അവരിടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ആ വലിയ കെയറിങ് കാണുമ്പോൾ നമ്മളറിയാതെ തന്നെ അവരെ വിശ്വസിച്ചു പോവും. നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം നമ്മൾ അവരുമായിട്ട് പങ്കുവയ്ക്കും. ലോകത്ത് മറ്റാരേക്കാളും നമ്മളെ മനസ്സിലാക്കുന്നത് അവരാണെന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവരുടെ ആവശ്യം തീരുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് നമ്മളെക്കാൾ ബെറ്ററായ ഒരാളെ കിട്ടുമ്പോഴോ ആ സ്നേഹം ഒറ്റയടിക്ക് ഇല്ലാതാവും. അപ്പോഴാണ് നാം തിരിച്ചറിയുക, ഇത്രയും നാൾ അവർ കാണിച്ചതൊക്കെ വെറുമൊരു നാടകം മാത്രമായിരുന്നു എന്ന്. ശരിയല്ലേ? കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ സ്നേഹം അഭിനയിക്കുന്നവരെ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ അവർ കൊണ്ടുപോകുന്നത് നമ്മളെ തന്നെയാണ്. പിന്നെ ഒരാളെ വിശ്വസിക്കാനോ സ്നേഹിക്കാനോ നമുക്ക് വല്ലാത്തൊരു ഭയമായിരിക്കും. കാരണം നമ്മൾ അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അവരെ സ്നേഹിച്ചത്. അവർ പറഞ്ഞ ഓരോ നുണയും നമ്മൾ സത്യമാണെന്ന് വിശ്വസിച്ചു. അവരുടെ അഭിനയം അത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ സത്യം തിരിച്ചറിയുമ്പോൾ സങ്കടത്തേക്കാൾ ഉപരി നമ്മോട് തന്നെ നമുക്കൊരു പുച്ഛം തോന്നും. എങ്ങനെ ഞാൻ ഇത്രയും വിട്ടിയായി എന്നോർത്ത് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. ഒന്ന് ഓർക്കുക, ഒരാൾ നിങ്ങളെ പറ്റിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നിങ്ങളുടെ സ്നേഹം സത്യമായിരുന്നു. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അത്രമാത്രം കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ലൈഫിലെ നമ്മൾ എത്രയൊക്കെ സ്നേഹിച്ചാലും അത് മനസ്സിലാക്കാത്ത കുറച്ച് മനുഷ്യരുണ്ട്. അവർ അഭിനയിക്കുന്നവരല്ല, പക്ഷേ നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന് അവർ ഒരു വിലയും തരില്ല. നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ സമയവും സന്തോഷവും ചിലപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ പോലും മാറ്റിവെക്കും. അവർക്ക് ഒരു ചെറിയ വിഷമം വന്നാൽ നമുക്കത് സഹിക്കാൻ കഴിയില്ല. അവർ ചോദിക്കാതെ തന്നെ അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷേ ഇതൊന്നും അവർ കാണില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കും. ഈ മനുഷ്യർക്ക് നമ്മളെപ്പോഴും ഒരു ഓപ്ഷൻ മാത്രമായിരിക്കും. അവരുടെ തിരക്കുകൾ കഴിയുമ്പോൾ, അവർക്ക് ബോറടിക്കുമ്പോൾ മാത്രം സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ. നമ്മൾ എത്രത്തോളം അവരെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് നന്നായി അറിയാം. എങ്കിലും ആ ഒരു പരിഗണന അവരൊരിക്കലും തിരിച്ചു തരില്ല. ഈ ഒരവസ്ഥ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ശ്വാസമുട്ടിലാണ്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെ സ്നേഹം മനസ്സിലാക്കാത്ത മനുഷ്യരുടെ കൂടെയുള്ള യാത്ര വല്ലാതെ തളർത്തുന്നതാണ്. എപ്പോഴെങ്കിലും അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കും, നമ്മളെ മനസ്സിലാക്കും എന്നൊരു ചെറിയ പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവരുടെ ഒരു ചെറിയ മെസ്സേജിനോ ഒരു കോളിനോ വേണ്ടി നമ്മൾ മണിക്കൂറോളം കാത്തിരിക്കും. അവർ നമ്മളോട് ഒന്ന് ചിരിച്ച് സംസാരിച്ചാൽ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് വലിയൊരു സന്തോഷമായിരിക്കും. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും കാര്യമില്ല എന്ന്. ഒരു വശത്ത് നിന്ന് മാത്രം സ്നേഹം കൊടുക്കേണ്ടി വരുന്നത് ഒരു വലിയ ബാധ്യതയാണ്. പതുക്കെ പതുക്കെ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പോരാഞ്ഞിട്ടാണോ അവരെന്നെ സ്നേഹിക്കാത്തത് എന്നൊക്കെ പോലും നമ്മൾ ചിന്തിച്ചു പോവും. ആക്ച്വലി കുഴപ്പം നിങ്ങളുടേതല്ല, സ്നേഹത്തിൻ്റെ വില അറിയാത്ത അവരുടേതാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, സ്നേഹം അഭിനയിക്കുന്നവരും നമ്മുടെ സ്നേഹം കണ്ടിൽ നിന്ന് നടിക്കുന്നവരും നമ്മുടെ ലൈഫിലുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ രണ്ടു കൂട്ടരും നമ്മുടെ ലൈഫിൽ ഒരുപാട് വേദനകൾ തരുമെങ്കിലും അവർക്ക് വലിയൊരു പാഠം കൂടിയാണ് നമുക്ക് നൽകുന്നത്. ആരെ വിശ്വസിക്കണം, ആർക്ക് നമ്മുടെ സ്നേഹം കൊടുക്കണമെന്ന് അവർ നമ്മളെ പഠിപ്പിക്കുന്നു. സ്നേഹമെന്നത് ഭിക്ഷയാചിക്കുന്നത് പോലെ ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ്. അഭിനയിക്കുന്നവരുടെ മുന്നിലും കണ്ടിൽ നിന്ന് നടിക്കുന്നവരുടെ മുന്നിലും നമ്മുടെ വില കളയാതിരിക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടി കരഞ്ഞു തീർക്കാൻ ഉള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മളെ ശരിക്കും അർഹിക്കുന്ന, നമ്മുടെ സ്നേഹത്തിന് അതേ വില തിരിച്ചു നൽകുന്ന നല്ല മനുഷ്യർ തീർച്ചയായും ഈ ലോകത്തുണ്ട്. അവരിലേക്ക് എത്താനുള്ള ഒരു വഴി മാത്രമാണ് ഈ കടന്നുപോയ വേദനകൾ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മൾ നൽകുന്ന സ്നേഹം തിരിച്ചു കിട്ടാതെ വരുമ്പോൾ സങ്കടം വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ സങ്കടത്തിൽ ഇരുന്നു പോവാതെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്കും കുടുംബത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കുക. അഭിനയമില്ലാത്ത, യാതൊരു കണ്ടീഷൻസും ഇല്ലാത്ത എത്രയോ സ്നേഹം അവിടെ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങളെ ആവശ്യമില്ലാത്തവർക്ക് വേണ്ടി സമയം കളയാതെ, നിങ്ങളെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക. സ്വയം സ്നേഹിക്കാൻ തുടങ്ങുക. അപ്പോൾ മാത്രമേ മറ്റുള്ളവരുടെ അവഗണനകൾ നമ്മളെ ബാധിക്കാതിരിക്കൂ. ജീവിതം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടിൽ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അങ്ങനെയല്ല, സ്വരം പാടൂ.
2: മാ പാദവ മാമ ഗാമ ഗ ഗ
1: ശരി, ഇനി ഹമ്മിംഗ് ആയി പാടൂ.